ഹ്യസ്തർജന്യസ്യായനം വേദ ആയനദാനം ഭവതി ആബോധി പർജന്യസ്യായനം ആയനദാനം ഭവതി ഏതം വേദ യോഗമായനം വേദ ആയനദാനം ഭവതി സംവത്സരമായനം ആയനദാനം ഭവതി സംവത്സരസ്യായനം വേദ ആയനദാനം ഭവതി ആബോധി സംവത്സരസ്യായനം ആയനദാനം ഭവതി ഏതം വേദ യോഗാപ്സരാവം പ്രതിഷ്ഠിതാം വേദ തസ്യേവതിഷ്ഠതി ഇമേ വൈ ലോകാപ്സു പ്രതിഷ്ഠിതാഃ േ സത്യം വിഹാഷത്തെ അജ്ഞം പ്രണീയോപസമാധായ സംഭവാദിനാ വദന്തേ സത്മാ പ്രണീയ

സർവമാണിവേദേ ഹജരഭ്യസ്വേദ ഹജോവാഹജമേ ഭക്തേ പ്രണതയേനം തേജസ്കാമോഹിതസ്രാവഃ ബ്രഹ്മവർഗകാമസ്വർഗകാമസ്യന്വേദ േ അമൃതം അമൃതസ്നാഹാരുഷ്യോഗാഹായ്രാജ്ഞം േനോധകാഘാതുകാന്ദ്രേണമോധകാഭവന്തിഘാതുകാഹേതമഗ്യുഷേ അസ്മാകം ഭഗവത്വവിതാധനോണാഹാപ്ലവസ്വാഹാന്ദ്രീഭവജമാഭോഹാവേന്ദ്രക്ഷണിതാം ഹരിമുഞ്ചസ്വസ്വാം ഭരം ഹരിനേക്ഷായം ഭുവാഹ ചേതരിഹാന്യരന്തയന് ചേതേ ദേഹം ജന്തയന്തോ മാഗനേക്ഷാപ്രവേദ ഉച്ചാക്രാണവദ്വാരോധ്യാമൃതേനാമൃതാംബുരീം തസ്മൈ ബ്രഹ്മ ചാവിത്യം ഭജാനന്ദ്രഭ്യ

സമജ്ജലജ്ഞം പരിസരേന പുനർമാമേ ക്ഷേന്ദ്രിയേന ഉദ്ധൃതപരിബോധാഭ്യം കുറേത ഹവന്തയവാനേവായവേഷോയ ബ്രഹ്മണേത്രയാപതയെ ചന്ദ്രമേണക്ഷത്രേഭ്യ സംവത്സരായ അരുണായ അരുണായ വിവ്രതഹോമാ കലർഗ്യവതാ അരുണാക്കാന്തരിഷ ഹരണ്യേധീരന് ഭദ്രംഗന്യഭിരുദ്ധേയ സമാചാരോദ്യാത്സൃന്ദമേധീരാഭത്തെ പുനരീകേ ഭൂമിം ഹേമനുവർഗേ ക്ഷേമദക്ഷിണ കംസംവാദസ്ഥോമം ഹന്യദ്വാസ്വപ്ന

0: ஓம் நம சிவாய. டியர் யூசர்ஸ் ஆஃப் சைவம் டாட் ஆர், வி ஆர் வெரி மச் டிலைட்டட் டு லெட் யூ ஆல் நோ தட் டியூ டு த ஷவர் ஆஃப் கிரேஸ் ஃப்ரம் அல்மைட்டி லார்ட் சிவா அண்ட் தி கண்டினியூஸ் சப்போர்ட் ஃப்ரம் எஸ்டீம்டு யூசர்ஸ் லைக் யூ, அவர் சைவம் டாட் ஆர் வெப்சைட் ஹேட் பாஸ்ட் 26 சக்சஸ்ஃபுல் இயர்ஸ் ஆஃப் சர்வீஸ் இன் த வேர்ல்ட் ஆஃப் சைவம். அண்ட் இட் இஸ் ஆல் செட் டு சஸ்டெயின் த சேம் வித் லாட் மோர் நியூ ஃபீச்சர்ஸ் இன் த ஃபோர்த் கமிங் இயர்ஸ் ஆஸ் வெல். ஆடிங் டு தட், like one more diamond embedded to the golden crown, we are pleased to inform the existence of a new radio, Shiva Tattvam, specifically designed to telecast Shaiva discourses. It's a humble request to you to listen that as well and extend your support. Now you can listen all the Shaiva discourses being scheduled in Shaiva Lahari and Thiruneriya Tamilosi radios in Shiva Tattvam radio only. Thanks for your esteemed support. ഓം നമ ശിവായ.
1: ലഹരിയാണെന്നാണ് ഭക്തി എന്നുള്ളത്, ഒരു ലഹരിയാണ്. അങ്ങനെ ഇരിക്കുന്ന ഭക്തി ലഹരി, ഭക്തി ഉന്മാദം എന്നാണ്. ആ ലഹരിയാണ് ഈ കൃതിയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതെന്ന് ആചാര്യസ്വാമിക്ക് ഇത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അന്തരംഗത്തിലിരിക്കുന്ന ലഹരിയാണ്. ഇതൊന്നും വെറും സ്തോത്രമല്ല. നമുക്ക് ലഹരി ഇല്ലെങ്കിൽ പോലും നമ്മളത് വായിച്ചാൽ ലഹരി പിടിക്കും. ഇതൊരു ഒരു വലിയ രഹസ്യമാണ്. മഹാപുരുഷന്മാർ ഒരു വാക്കുച്ചരിക്കുമ്പോൾ ആ വാക്കില് അവരുടെ പ്രാണശക്തി, അവരുടെ ചേതനാശക്തി എത്ര കാലം കഴിഞ്ഞാലും ആ ശ്ലോകത്തിലോ ആ കൃതിയിലോ ആ വാക്കിലോ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും. ഇത് അതിന് പുറകിലിരിക്കുന്ന ഒരു മിസ്റ്റിക്കൽ സീക്രട്ടാണ്. അതുകൊണ്ടാണല്ലോ വേദമന്ത്രങ്ങൾക്കൊക്കെ ഇത്ര അത് അതേമാതിരി ഉച്ചരിക്കുന്നത്. എന്താ അതിനകത്തിരിക്കുന്ന ചേതനാശക്തി, പ്രാണശക്തി, ആ ജീവശക്തി, ആ ഏതു ഭാവത്തോടുകൂടിയാണോ ആ ഋഷി അത് പറഞ്ഞത്, ആ ഭാവം എത്ര കാലം കഴിഞ്ഞാൽ ആ കൃതി വായിക്കുമ്പോൾ പോവില്ല. ആ ശക്തി ഈ കൃതിയിൽ നമുക്ക് ഇപ്പോഴും കാണാം. ഈ ആനന്ദലഹരി നമ്മൾ വായിച്ചാൽ മതി, അത് നമുക്കൊരു പിൽസ് മാതിരി തന്നിരിക്കുകയാണ്. നമ്മള് അർത്ഥം അറിഞ്ഞുകൊണ്ട് അർത്ഥമറിയാതെ തന്നെ, ഞാനൊരു എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഈ ശിവാനന്ദ ലഹരി പാരായണം ചെയ്യുന്നത്. അന്ന് സംസ്കൃതമൊന്നും അറിയില്ല, സ്കൂളിലൊന്നും സംസ്കൃതം പഠിച്ചിട്ടില്ല, അതുകൊണ്ട് സംസ്കൃതമൊന്നും അറിയില്ല. അപ്പൊ അമ്പലത്തിലിരുന്ന് ഇങ്ങനെ ഉറക്കെ പാടും. പാടുന്ന സമയത്ത് എനിക്കിപ്പോ തോന്നുന്നു അർത്ഥം അറിയാതിരുന്നപ്പോ കുറച്ചുകൂടി സുഖമായിട്ടിരുന്നു തോന്നുന്നു. അത്ര ശബ്ദഭംഗിയാ അതിന്. അർത്ഥം അറിയുമ്പോൾ നമ്മളുടെ ബുദ്ധി പ്രവർത്തിക്കാൻ തുടങ്ങി, ചിന്തിച്ചു പോകും, ചിന്തിച്ച് ചിന്തിച്ച് നിൽക്കും, ഹൃദയമില്ല. ഇത് ആ കൃതിയിലെ ശ്ലോകങ്ങളുടെ പദം പദം തന്നെ അമൃതം മാതിരിയാണ്. നിത്യാനന്ദരസാലയം സുരമുനി സ്വാന്വാംബുജാദശ്രയം സ്വച്ഛം സദ്വിജസേവിതം കലുഷഹൃത് സദ്വാസനാവിഷ്കൃതം ശംഭുധ്യാന സരോവരം വ്രജമനോഹംസാവതം സസ്ഥിരം കിം ശുദ്രാശ്രയ പൽവന ഭ്രമണ സഞ്ജാതശ്രമം പ്രാപ്സിസി. ഈ ശബ്ദം തന്നെ വളരെ മനോഹര. ഈ ശ്ലോകങ്ങളൊക്കെ അന്ന് പറയുമ്പോൾ വലിയ ആനന്ദമായിരുന്നു. അപ്പോ അർത്ഥമറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇത്തരം ശ്ലോകകൃതികള് നമ്മളുടെ അന്തരംഗത്തില് ഭക്തിയാവുന്ന ആർദ്രഭാവത്തിനുണ്ടാക്കും, ഒരു അനുഭൂതി ഉണ്ടാക്കും, ഒരു സന്തോഷം, ഒരു ഒരു പ്രേമം നമ്മളുടെ ഉള്ളിലുണ്ടാവും. കാരണം ഇത് എഴുതുമ്പോൾ അദ്ദേഹം അർത്ഥം വന്നുകൊണ്ട് എഴുതിയിരിക്കുന്നു, അത് മതി. നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ആ ഭാവം ഉണ്ടാവും. ഇത് മഹാത്മാക്കളുടെ കൃതികൾക്ക് മാത്രമുള്ളതാണ്. നമ്മളൊക്കെ ഇപ്പൊ കവിത ഇഷ്ടംപോലെ എഴുതി തള്ളുന്നുണ്ട്, ഇഷ്ടംപോലെ ആളുകൾ. ഒരു പത്രത്തിന് കവിത വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ കവിത എഴുതി കൊടുക്കും. ഇത് കാർപെൻട്രി ഓഫ് വേർഡ്സ് ആണ്, അത് കവിത എന്ന് പറയാൻ പറ്റില്ല. ആശാരി കൊല്ലപ്പണിയെടുത്ത് ഉണ്ടാക്കുന്ന മാതിരി കുറെ വാക്കുകളൊക്കെ കൂട്ടിച്ചേർത്ത് കെട്ടിയുണ്ടാക്കിയാൽ കവിതയായി എന്നാണ്. അങ്ങനെയൊന്നും അത് കവിതയാവില്ല. ആനന്ദവർദ്ധനൻ പറയുന്നുണ്ട്, നാൻ ഋഷി കവി, ഋഷിയല്ലാത്തവൻ കവിയാവില്ല എന്നാണ്. ദർശനശക്തി ഇല്ലാത്തവൻ മന്ത്രദൃഷ്ടാരോ ഋഷയ. മന്ത്രദർശനം ചെയ്യാൻ ശക്തിയുള്ളവനാണ് ഋഷി. ആ ഋഷിത്വം ഇല്ലാത്തവൻ കവിയും ആവില്ല എന്നാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിലേ കവിത്വം, ഋഷിത്വം ഉണ്ടെങ്കിലേ കവിത്വം ഉണ്ടാവുള്ളൂ. ക്രാന്തദർശിയാണ് കവി. അതുകൊണ്ടാ ഭഗവാൻ പരമശക്തിയെ തന്നെ കവി എന്നാ വിളിക്കുന്നത്. കവിം പുരാണം അനുശാസിതാരം. വിശ്വം മുഴുവൻ അദ്ദേഹത്തിന്റെ കാവ്യമല്ലേ? വിശ്വം മുഴുവൻ അദ്ദേഹത്തിന്റെ കാവ്യരചനയല്ലേ? അദ്ദേഹമാണ് ഏറ്റവും വലിയ കവി. അപ്പോ ഈ കവിതയില് തന്നെ ആ ശക്തിയുണ്ട്, ആ ചേതനാശക്തി ഉണ്ട്. നമ്മളത് പാരായണം ചെയ്ത് നോക്കിയാൽ മതി. ആരംഭത്തിൽ തന്നെ പറയുന്നത് കലാസ്വരൂപന്മാരായിട്ടാണ് ഭഗവാനെ സ്തുതിക്കുന്നത്. കലയില് സെന്ററായിട്ടിരിക്കുന്നത് ഭഗവാനാണ്, ചേതനയാണ്, ആ ചൈതന്യമാണ്. ആ ചൈതന്യത്തിനെ സ്തുതിച്ചുകൊണ്ടാണ് ദേവിയും ഭഗവാനും ഭഗവതിയും കൂടെ ചേർത്ത് സ്തുതിച്ചുകൊണ്ട്, കലാഭ്യാം ചൂടാലങ്കൃത ശശികലാഭ്യാം നിജതപഫലാഭ്യാം ഭക്തേഷു പ്രകടിത ഫലാഭ്യാം ഭവതു മേ ശിവാഭ്യാം അസ്തോക ത്രിഭുവന ശിവാഭ്യാം ഹൃദി പുനഃഭവാഭ്യാം ആനന്ദ സ്ഫുരദ അനുഭവാഭ്യാം നതിരിയം കലാഭ്യാം ചൂടാലങ്കൃത ശശികലാഭ്യാം നിജതപഫലാഭ്യാം ഭക്തേഷു പ്രകടിത ഫലാഭ്യാം ഭവതു മേ ശിവാഭ്യാം അസ്തോക ത്രിഭുവന ശിവാഭ്യാം ഹൃദി പുനർഭവാഭ്യാം ഹൃദി പുനഃ പുനഃ ഭവാഭ്യാം ആനന്ദ സ്ഫുരദ് അനുഭവാഭ്യാം നതിരിയം. ഞാൻ നമസ്കരിക്കുന്നു ഇയം നതിഹി എന്നാണ് എന്റെ നമസ്കാരം. ഇയം നതിഹി നമസ്കാരം, നതി എന്ന് വെച്ചാൽ നമസ്കാരം. ആർക്കാണെന്ന് വെച്ചാല് രണ്ടുപേരെയും വെച്ചോണ്ടാ പറയാൻ, രണ്ടുപേർക്ക് എങ്ങനെയിരിക്കുന്ന സ്വരൂപത്തോടു കൂടിയവരാ, കലാസ്വരൂപന്മാരായിട്ടുള്ളവരാണ്. കലാഭ്യാം വേദം മുതലായിട്ടുള്ള വേദകൾ 64 കലകൾ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഈ കലകളൊക്കെ ഭഗവാന്റെയും ദേവിയുടെയും കൂടെ ചേർന്നിട്ടുള്ള സ്വരൂപമാണ്. ഇതൊരു വലിയ രഹസ്യമാണ്. സകല കലകളും അതിൽ അടങ്ങിയിരിക്കുന്ന ശക്തി ഭഗവത് ശക്തിയാണ്, ചേതനയാണ്. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞല്ലോ, കവിത എന്ന് വെച്ചാൽ അത് വാക്കുകൾ കൂട്ടിച്ചേർത്താൽ കവിതയാവില്ല, അത് കലയാവില്ല എന്നാണ്. ചിത്രകലയായാലും ശരി, സംഗീതമായാലും ശരി, ശാസ്ത്രമായാലും ശരി, എന്തിലായാലും പുരുഷ പ്രയത്നം കൊണ്ട് ഒരു കവിത പോലും ആരും ഉണ്ടാക്കിയിട്ടില്ല. കവിത എങ്ങനെ വന്നു എന്ന് ചോദിച്ചാല് വന്നു എന്ന് പറയുന്നു. വാൽമീകിക്ക് തന്നെ അത്ഭുതമായിരുന്നു, എങ്ങനെ വന്നു എന്ന് അറിയില്ല, അത് വന്നു. വാൽമീകി തന്നെ തന്റെ ഉള്ളിലിരുന്ന് താൻ തന്നെ വീക്ഷിക്കുകയാണ് തന്റെ ഉള്ളിലുണ്ടാവുന്ന ഒരു ആ ക്രിയേറ്റിവിറ്റി, സൃഷ്ടിപരത, സർഗാത്മകത എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. ആ സർഗാത്മകതയുടെ പ്രവാഹം തന്റെ ഉള്ളിൽ ഉണ്ടാവുന്നത് വാൽമീകി തന്നെ അത്ഭുതപ്പെടുകയാണ്. ആ ക്രൌഞ്ച പക്ഷികളില് ആ പുരുഷ പക്ഷിയെ വേടൻ അടിച്ചു വീഴ്ത്തിയപ്പോ ആ പക്ഷി കിടന്ന് പെടഞ്ഞു ഭരിക്കുന്നത് കണ്ട ഉടനെ വാൽമീകി ഉദ്ദേശിച്ചൊന്നുമില്ല കവിത തള്ളണം, തന്നെ അറിയാതെ തന്റെ ഉള്ളുന്ന് മാനുഷാദ പ്രതിഷ്ഠാം ത്വം അഗമഃ ശാശ്വതി സമാഹ യത്ക്രൗഞ്ച മിഥുനാദേകം അവധീ കാമമോഹിതം. ഇത് കഴിഞ്ഞിട്ടാണ് വാൽമീകി ആലോചിക്കുന്ന ഈ ശ്ലോകം എവിടുന്ന് വരുന്നു എന്നാണ്. ശോകാർത്ഥസ്യ പ്രവൃത്വമേ ശ്ലോകോ ഭവതു നാമ്യത, ശോക ശ്ലോകത്വമാകത എന്നാണ്. ശോകം ശ്ലോകമായിട്ട് തീർന്നു, തന്റെ ഉള്ളിൽ ശോകം വന്നു, അത് അകത്തുപോയി. ഇതിന് ചില പ്രക്രിയകളൊക്കെ പറയുന്നുണ്ട് ശാസ്ത്രത്തില്, അന്തരംഗത്തിൽ പോയിട്ട് അവിടെ എന്തൊക്കെയോ പ്രക്രിയകൾ നടക്കുന്നു നമ്മളെ അറിയാതെ. നമുക്ക് പല സെന്ററുണ്ട് നമ്മളുടെ ഉള്ളിലെ, പരാപശ്യന്തി മധ്യമാ വൈഖരി എന്നാണ് ശബ്ദം ഉണ്ടാവുന്നത്. ആദ്യം സൈലൻസ് ആണ്, മൗനമാണ്. ആ മൗനത്തിൽ നിന്ന് ശബ്ദം ഉണ്ടാവുന്നു, ശബ്ദം പിന്നെയാണ് വാചികമായിട്ട് പുറത്തേക്ക് വരുന്നത്. അതിനു മുമ്പ് അന്തരംഗത്തിലെ ഒരു ദുഃഖമോ ഏതെങ്കിലും പുറത്തുനിന്നുള്ള ലോകത്തുനിന്ന് വിക്ഷേപിക്കപ്പെടുന്ന ഒരു ഒരു സ്റ്റിമുലസ്, ഒരു ചോദന, അത് അന്തരംഗത്തിൽ പോയിട്ട് എന്തോ നടന്നു വാൽമീകിക്ക്. അന്തരംഗത്തിൽ ഒരു ദുഃഖം നടന്ന, ആ ദുഃഖം ഒരു എക്സ്പ്ലോഷൻ ആയിട്ട് അകത്തുനിന്ന് പുറത്തേക്ക് ശോകം ശ്ലോകമായിട്ട് കവിതയായിട്ട് പുറത്ത്. വാൽമീകി വിചാരിച്ചില്ല കവിത ഉണ്ടാക്കണമെന്ന്, രാമായണം രചിക്കണമെന്നും വാൽമീകി വിചാരിച്ചില്ല. ഈ ശ്ലോകമായിട്ട് വന്ന് വാൽമീകി തന്നെ അത്ഭുതപ്പെടാതെ എങ്ങനെ ക്ലീൻ ആയിട്ട് വന്നിരിക്കണമെന്നാണ്. പാദബദ്ധോ അക്ഷരസമഹ തന്ത്രീലയ സമന്വിത ശോകാർത്ഥസ്യ പ്രവൃത്തോ മേ ശ്ലോകോ ഭവതു നാന്യത. പാദബദ്ധ, പാദമൊക്കെ ക്ലീൻ ആയിട്ട്, 8-8 അക്ഷരം ക്ലീൻ ആയിട്ട് അനുഷ്ടുപ്പ് വൃത്തത്തിൽ വളരെ വൃത്തിയായിട്ട് വന്നിരിക്കുന്നു. ഇത് നമ്മളുടെ മലയാളത്തിൽ പലതിലും കവിതകൾ എഴുതുന്നവർക്ക് ഒരു കംപ്ലൈന്റ് എന്താന്ന് വെച്ചാൽ വൃത്തം എഴുതിയിട്ടുണ്ടാവണില്ല. അപ്പൊ അവര് പറയാ പുതിയ ട്രെൻഡ് എന്താന്ന് വെച്ചാൽ ഈ വൃത്തം ഒന്നും വേണ്ട എന്നാണ് കവിതയ്ക്ക്, എഴുതിയ വൃത്തം വരണില്ലേ. അപ്പോ ശാസ്ത്രം ഉണ്ടാക്കണത് വൃത്തം വേണ്ട, എന്തെങ്കിലും പറഞ്ഞാൽ മതി കവിതയാവും എന്നാണ്. ഇവിടെ വാൽമീകി ഈ വൃത്തത്തിനൊന്നും ശ്രമിച്ചില്ല. വാൽമീകി വൃത്തശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയ. പല കവിത എഴുതുന്നവരും അവർ വൃത്തശാസ്ത്രവും അലങ്കാരശാസ്ത്രവും പഠിച്ചിട്ടൊന്നുമല്ല കവിത എഴുതുന്നത്. ചിലപ്പോ വൃത്തശാസ്ത്രവും അലങ്കാരശാസ്ത്രവും ഒക്കെ പഠിച്ചാൽ കവിത എഴുതാൻ പറ്റില്ല, മർമ്മം അറിഞ്ഞ ആൾക്ക് തല്ലാൻ പറ്റില്ല എന്ന് പറയുന്ന മാതിരി. ഇതൊക്കെ അറിഞ്ഞാൽ ചിലപ്പോൾ എഴുതാൻ പറ്റില്ല. അതായിട്ട് വരുന്നു, തന്നെ അറിയാതെ തന്റെ ഉള്ളിൽ എന്തോ നടക്കുന്നു. അതെന്ത് സംഭവിക്കുന്നു, ഒരു നിമിഷത്തിൽ തന്റെ ഉള്ളിലിരിക്കുന്ന അഹന്ത പോകുമ്പോ വിശ്വചേതനാശക്തി അതിൽ ആവേശിച്ചിട്ട് അത്ഭുതമായിട്ടുള്ള എന്തൊക്കെയോ ലീലാ നാടകങ്ങൾ ചെയ്യുന്നു. അതാണ് കല ആവിർഭാവം. അവിടെ അവിടെ ആ ജീവന് കർത്തൃത്വമേ ഇല്ല. ഒരു കവിത എഴുതുന്ന ആൾ, കീറ്റ്സ് എന്ന് പറയുന്ന ഇംഗ്ലീഷിൽ വലിയൊരു പോയിട്ട് ഒരു കവിയുണ്ട്, അദ്ദേഹം അവരോട് പറയുന്നു, ഒരു വൃക്ഷത്തില് അതിൽ തളിരും പുഷ്പങ്ങളും ഇലകളും ഒക്കെ വരുന്ന മാതിരി എത്ര സ്പോണ്ടേനിയസ് ആയിട്ട് നിസർഗമായിട്ട് വരുന്നുവോ അതുമാതിരി എന്റെ ഉള്ളിൽ കവിത വന്നിട്ടില്ലെങ്കിൽ ഞാൻ കവിത എഴുതില്ല എന്നാ പറയണം. എന്റെ ശ്രമം കൊണ്ട് കവിത വരണ്ട എന്നാണ്. സംഗീതം ത്യാഗരാജസ്വാമി പേനയും പുസ്തകവും എടുത്തു വെച്ചുകൊണ്ട് ആലോചിച്ചൊന്നും എഴുതിയില്ല കവി കൃതികൾ. ആ കൃതികൾ അദ്ദേഹത്തിനുള്ളിൽ തന്നെ അറിയാതെ ആവേശം നടന്നുകൊണ്ടിരിക്കുന്നു. താൻ പോലും അറിയാതെയാണ് ആ പ്രക്രിയ അത്ഭുതമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, സംഗീതജ്ഞാനമോ ഭക്തി വിന സന്മാർഗമോ ഗളതേ ഓ മനസായ. സംഗീതജ്ഞാനവും ഭക്തി ഒന്ന് തന്നെയാണ്. ഭക്തിയില്ലാത്ത ഈശ്വരനെ മാറ്റി നിർത്തിയാൽ സംഗീതമില്ല. സംഗീതത്തിന്റെ പ്രാണൻ തന്നെ ഈശ്വരനാണ്. എന്ത് കലയായാലും ശരി, ആ കലയ്ക്ക് പുറകിൽ കവിതയായാലും ശരി, സംഗീതമായാലും ശരി, നൃത്തം എല്ലാം ആ വിശ്വചേതന നമ്മളെ അറിയാതെ. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ നമ്മള് ഒരു കീർത്തനം പാട്ട് കച്ചേരിയൊക്കെ കേട്ടുകഴിഞ്ഞാല് എല്ലാം ഉണ്ടാവും, സ്വരവും നിറവലും ഒക്കെ നന്നായിട്ട് പാടും, നന്നായിട്ട് രാഗവിസ്താരം ഒക്കെ ചെയ്ത് ഉള്ളിൽ സ്പർശിക്കുന്നില്ല നമുക്ക്. എന്തുകൊണ്ട്? ഭാവം ഉണ്ടായിരുന്നില്ല എന്ന് പറയും. ഈ ഭാവം എന്താണെന്ന്, ഈ ഭാവം എന്താ? ഇന്ന് അയാൾക്ക് ഭാവം വരുത്തിയിട്ട് പാടിക്കൂടെ? അത് വരുത്താൻ പറ്റില്ല എന്ന്, അത് വരണം. ആ ഭാവം വരുത്താൻ പറ്റില്ല, അതായിട്ട് വരണം എന്നാണ്. ഇപ്പൊ ഒക്കെ പഠിച്ചു, പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഇവിടെ വന്നിരുന്നു, പറയാൻ തുടങ്ങി, എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ ഒന്നും ഇവിടെ ഉള്ളിൽ തട്ടില്ല, അവിടെ ഉള്ളിൽ തട്ടില്ല. എന്തുകൊണ്ട് തട്ടുന്നില്ല? ഭാവം ഇല്ല എന്നാണ്. എന്നാ ഭാവം വരുത്തിയിട്ട് പറഞ്ഞുകൂടെ? കുറച്ചുകൂടെ എഫക്റ്റീവ് ആവുമല്ലോ. ഭാവം വരുന്നില്ല, വരുത്താത്ത ഭാവം വരുത്തി കഴിഞ്ഞാല് ഏച്ചുകുട്ടിയാ മോയച്ചു നിൽക്കുന്ന പറയുന്ന മാതിരി അത് കൂടുതൽ വൃത്തികേടാവും. അപ്പൊ ഈ ഭാവം ഭാവമായിട്ട് പറഞ്ഞു, ഈ ഭാവം എന്താണ്? അത് അന്തരംഗത്തിലിരിക്കുന്ന ചേതനാശക്തിയുടെ സ്ഫൂർത്തിയാണ്, ആ ഭഗവത് ശക്തിയുടെ സ്ഫൂർത്തിയാണ് എന്നാണ്. ഉള്ളിലിരിക്കുന്ന ചേതന ഭഗവാൻ, ആ ഭഗവാൻ ആവിർഭവിക്കുമ്പോ വാക്കുകളുടെ പുറകിൽ വന്ന് നിൽക്കുമ്പോഴാണ് വാക്കിന് ശക്തി ഉണ്ടാവുന്നത്. എന്നാൽ ആ ഭഗവാൻ മാത്രം നിന്നാൽ ചിലപ്പോൾ പ്രകടനം ചെയ്യാൻ പറ്റില്ല. ആ പ്രകടനം ചെയ്യണമെങ്കിൽ അതിനൊരു ഉപാധി വേണം. ത്യാഗരാജസ്വാമിയുടെ ഉള്ളിലിരിക്കുന്ന ഭാവത്തിനെ പ്രകടിപ്പിക്കാനുള്ള ഉപാധിയാണ് സംഗീതം. വാൽമീകിയുടെ ഉള്ളിലിരിക്കുന്ന ഭാവത്തിനെ പ്രകടിപ്പിക്കാനുള്ള ഉപാധിയാണ് രാമായണം. ഒരു നൃത്ത വിദ്വാന് അദ്ദേഹം നർത്തനം ചെയ്യുമ്പോ ആ നർത്തനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അന്തരംഗത്തിലിരിക്കുന്ന ഭാവത്തിനെ പ്രകടിപ്പിക്കണം. ഭാവമില്ലെങ്കിൽ നൃത്തം എന്തുപോലെ ആയിത്തീരും? കേവലം അംഗവിക്ഷേപം ചലനം മാത്രമായിട്ട് തീരും. അപ്പൊ ഭാവം, ആ ഭാവം വളരെ മുഖ്യമാണ്. ആ ഭാവം വന്നാല് ഇത് ഉപാധി, ഈ ഉപാധി ഇല്ലെങ്കിൽ പ്രകടിപ്പിക്കാനും പറ്റില്ല. ഭാവം മാത്രമാണെങ്കിലും പറ്റില്ല, ഭാവവും വേണം ഉപാധിയും വേണം. ഇത് രണ്ടും കൂടി ചേർന്നതാണ് കലാനാണ്. ഈ കലയുടെ രചയിതാവും ആരാ? സാധാരണ ഒരു കലയ്ക്ക് ആ കലയ്ക്ക് പുറകിൽ ഒരു കലാകാരൻ ഉണ്ടാവും അല്ലെ. ഈ കലാകാരന്മാര് ശരിക്കുള്ള കലാകാരന് ഒരിക്കലും താൻ കലാകാരനാണെന്ന് അവകാശപ്പെടാൻ പറ്റില്ല. ഇപ്പോഴൊക്കെ പുതിയൊരു വാക്ക് കേൾക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്, അവശ കലാകാരന്മാരാണ്. എന്താ ഈ അവശ കലാ? കലാകാരൻ ഒരിക്കലും അവശനാവില്ല, കാരണം അവൻ ഭഗവാന്റെ ഇൻസ്ട്രുമെന്റ് ആണ്. അത് എങ്ങനെയാ കലാകാരൻ അവശനാവുക? ഭഗവാൻ അവശനാവോ? കലാകാരൻ എന്നുള്ളത് ഈ കല തനിയെ ആവിർഭവിക്കുമ്പോൾ പിന്നീട് ഒരാൾ അവകാശപ്പെട്ട് എടുക്കുമ്പോഴാണ് അത് കലാകാരനാവുക. കലാകാരനൊന്നും ഇല്ല, ആരും കലാകാരനല്ല. ആ ഭഗവാനാണ് ഒരേ ഒരു കലാകാരൻ, വിശ്വകലാകാരൻ, വിശ്വരചയിതാവ്. അദ്ദേഹത്തിന്റെ ഓരോ ഇൻസ്ട്രുമെന്റ്സ് ഉപാധികളായിട്ട് തീരും നമ്മളൊക്കെ ചില സമയത്ത് അപൂർവ നിമിഷത്തിൽ, അത്രയേ ഉള്ളൂ. എപ്പോഴൊന്നും പറ്റിയെന്ന് പറയില്ല. ചില അപൂർവ നിമിഷങ്ങളിൽ നമ്മൾ ആ വിശ്വചേതനയ്ക്ക് പ്രവഹിക്കാൻ വേണ്ട ഒരു ഉപാധിയായിട്ട് തീരുമ്പോ നമ്മളുടെ ഉള്ളിൽ എന്തൊക്കെയോ കലകൾ നടക്കുന്നു.
2: ഓം നമഃ ശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ഷൈം ഡോട്ട് ഓൾ, ദി നെക്സ്റ്റ് പ്രോഗ്രാം ഈസ് ചാണ്ഡോഗ്യം മനുഷ്യ സ്പിരിച്വൽ ഡിസ്കോഴ്സ് ഇൻ മലയാളം, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: എങ്ങനെയാണെങ്കിൽ ഈ തിരിച്ചു വരുന്ന ജീവന് ബോധമുണ്ടെങ്കിൽ, ബോധമുണ്ടെങ്കിൽ നരകം അനുഭവിക്കാൻ പറ്റും, ബോധമുണ്ടെങ്കിൽ അനുഭവമില്ല, സ്വർഗവുമില്ല, നരകവുമില്ല. അതുകൊണ്ട് ഇവിടെ ചോദ്യം ഇതാണ്, തിരിച്ചു വരുന്ന ജീവന് ബോധമുണ്ടോ ഇല്ലയോ? ബോധത്തോടുകൂടിയാണ് വരികയാണെങ്കിൽ അത് നരകാനുഭവമാണ്, വളരെ കഷ്ടങ്ങൾ സഹിക്കുന്നു. ശരി, അങ്ങനെ സഹിക്കുന്നു, സ്വീകരിക്കുക. സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്താണോ, യാവത് ബ്രാഹ്മണാദി ജന്മ, ഇവിടെ വന്നു ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ തുടങ്ങിയ ജന്മങ്ങൾ സ്വീകരിക്കുന്നത് വരെ, ഏത് ജന്മം ചണ്ടാള ജന്മവും സ്വീകരിക്കാം, അതുവരെ ഒരു മനുഷ്യരെ ശരീരം ലഭിക്കുന്നതുവരെ വളരെ ഘോരമാണല്ലോ, നരകമാണല്ലോ എന്ന് ചോദിക്കുന്നു. തഥാചാസത്തി അനർത്ഥായ വൈഷ്ടപൂത ഉപാസനം വിഹിതം സ്യാ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടാപൂർത്താതിപാസനം എന്ന് വെച്ചാൽ അനുഷ്ഠാനം, ഇഷ്ടാപൂർത്ത കർമ്മങ്ങൾ ചെയ്യുക, സത്കർമ്മങ്ങൾ ചെയ്യുക, മറ്റുള്ളവർക്ക് സേവനം ചെയ്യുക, സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക.

തിരിച്ചു വരുന്നത് ബോധത്തോടുകൂടിയാണ് അംഗീകരിച്ച ശ്രുതി അപ്രാമാണ്യം പ്രാപ്തം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ശ്രുതി അപ്രമാണമായി പോകും. സമ്മതമുള്ള കാര്യമല്ല. വൈദികാനാം കർമ്മണാം അനർത്ഥ അനുബന്ധിത്വ. എന്തുകൊണ്ട്? ഈ വൈദികമായ കർമ്മങ്ങൾ, വൈദികം എന്ന് വെച്ചാൽ സ്മാർത്ഥ കർമ്മങ്ങളെ എടുക്കും, ശ്രുതിയിലും സ്മൃതിയിലുമെല്ലാം. ഈ കർമ്മങ്ങളെല്ലാം അനർത്ഥ അനുബന്ധിയാണെന്ന് പറയും. അനർത്ഥത്തോട് ചേർന്നതാണ്, അനർത്ഥത്തെ ഉണ്ടാക്കുന്നതാണ്. എന്താണ് അനർത്ഥം? ഈ ഗ്രഹീയവാദി ശരീരങ്ങളിൽ നിന്ന് ഘോരതരമായ നരക പീഡനങ്ങളെ അനുഭവിക്കുന്നു, യാതന അനുഭവിക്കുന്നു. എന്തിനു വേണ്ടി? സത്കർമ്മം ചെയ്തുകൊണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നിർദ്ദേശിച്ച ശ്രുതി സ്മൃതിയെല്ലാം അപ്രാമാണികമാണ്. എന്നുവെച്ചാൽ എന്തോരും സത്തുക്കൾ അതനുഷ്ഠിക്കത്തില്ല, സജ്ജനങ്ങൾ അത് സ്വീകരിക്കത്തില്ല, ശിഷ്ടന്മാരൊരിക്കലും അത് സ്വീകരിക്കത്തില്ല. ആര് തയ്യാറാവും? സൽപ്രവർത്തികൾ ചെയ്തിട്ട് പോയി നരകത്തെ അനുഭവിക്കാം. അതുകൊണ്ട് സമാധാനം പറയുന്നു, നാ അതൊന്നും ശരിയല്ല. ഇതാ ഈ പ്രശ്നം ഒഴിവാക്കണമെങ്കിൽ എന്ത് വേണം? ഈ തിരിച്ചു വരുന്ന ജീവന് നരകാനുഭവം ഇല്ല എന്ന് പറഞ്ഞു. ഒരു കാര്യം ശരിയാണ്, അനന്ത ജന്മങ്ങളിൽ സഞ്ചരിക്കുന്നുണ്ട്. പക്ഷേ അത് മകരാദികൾ ഭക്ഷിച്ചാലും മൃഗങ്ങൾ ഭക്ഷിച്ചാലും അതിനെ അടിച്ചാലും കൊന്നാലും പുഴുങ്ങിയാലും അരച്ചാലും ഒന്നും യാതൊരു തരത്തിലുള്ള ദുഃഖാനുഭവം അതിനില്ല. അതാണ് പറഞ്ഞാൽ നാം. അതുകൊണ്ട് ദുഃഖാനുഭവം ഇല്ലാത്തതുകൊണ്ട് കാലവും ദേശവും എല്ലാം മാറി മാറി വരും. വീണ്ടും ഒരു മനുഷ്യ ശരീരം കിട്ടുന്നതിന് അനേക അനന്തമായ കാലം കാത്തിരിക്കുന്നു. അവിടെ പോയിട്ട് തിരിച്ചു വരുന്നത് വളരെ ദൂരമാണ്, വളരെ കാലത്തിന്റെയും ദേശത്തിന്റെയും ദൂരമുണ്ട്. അതുകൊണ്ട് അനന്തമായ കാലം കഴിയേണ്ടി വരും ഒരു ശരീരം കിട്ടാം. പക്ഷേ നരകാനുഭവമില്ല, പീഡനം അനുഭവിക്കത്തില്ല. പിന്നെ എങ്ങനെയാ തിരിച്ചു വരുന്നത്? ജീവനല്ലേ തിരിച്ചു വരുന്നത്? ജീവൻ എന്ന് വെച്ചാൽ ചൈതന്യമല്ലേ? ചൈതന്യം ബോധമയമാണ്, ബോധസ്വരൂപമാണ്. ശരീരമുള്ളതുകൊണ്ട് ബോധമയമാണ്. അങ്ങനെയുള്ള ഒരു ജീവൻ തിരിച്ചു വരുമ്പോൾ ദുഃഖിക്കാതിരിക്കുന്നെങ്കിൽ ബോധമുള്ളടത്ത് സുഖവും ദുഃഖം അനുഭവപ്പെടുമല്ലോ. അതിന് പറഞ്ഞു വൃക്ഷാരോഹണ പതനവത് വിശേഷ സംഭവ, അത് തെങ്ങിക്കയറുന്ന പോലെയാണെന്ന് പറയുന്നത്. വൃക്ഷാരോഹണ പതനവത്, തെങ്ങിലേക്ക് ഒരാൾ കയറുന്നു, നല്ല ബോധത്തോടുകൂടിയാണ് കയറുന്നത്. ടോപ്പിലെത്തി പിടിവിട്ടുപോയി, പിന്നെ ബോധം കാണത്തില്ല താഴെ വരുന്നു. എപ്പോഴാണോ മേളിൽ ചെന്ന് കൈവിട്ടുപോയത്, ആ നിമിഷം ബോധവും പോയി പേടിച്ചിട്ട്. പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയത്തില്ല. പിന്നീട് ജീവിച്ചാലും ജീവിച്ചില്ലെങ്കിൽ അതാണ് വൃക്ഷ ആരോഹണ പതനം. ആരോഹണം പതനം തമ്മിലൊരു വ്യത്യാസമുണ്ട്. ആരോഹണം എന്ന് പറയുന്നത് വളരെ ബോധത്തോടുകൂടി തന്നെ, പക്ഷെ പതനം എന്ന് പറയുന്നത് തലകറങ്ങി തലചുറ്റി ബോധം നഷ്ടപ്പെട്ടാണ് താഴോട്ട് ഇറങ്ങുന്നതെന്ന് അറിയത്തില്ല. നമ്മൾ വിചാരിക്കും താഴെ വന്ന് ഭൂമിയിൽ തട്ടിയതിന് ശേഷമാണ് ബോധം നഷ്ടപ്പെടുന്നത്, അല്ല. പിടിവിട്ടു എന്നറിയുന്ന സമയം തന്നെ ഭയന്നും ബോധം നഷ്ടപ്പെട്ടു, ബോധം കാണത്തില്ല, വരുന്ന വരവെന്ന് പറയാൻ ഒക്കത്തില്ല. ഇതുപോലെയാണ് ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് തിരിച്ചുള്ള വരവ്. അവിടത്തെ പിടി വിട്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ ബോധം പോയി. പിന്നെ ഇവിടെ വന്ന് ഒരു ശിശുവായി ജനിക്കുന്നത് വരെ ആ ജീവന് എന്തൊക്കെ സംഭവിച്ചാലും ശരി ഒരു തരത്തിലുള്ള നരകാനുഭവമില്ല എന്ന് പറയുന്നില്ല. അതുകൊണ്ട് നരകം അനർത്ഥം അനുഭവിക്കാത്തത് കൊണ്ട് വേദത്തിന് അപ്രാമാണ്യമില്ല. കർമ്മങ്ങൾ അനർത്ഥത്തിന് വേണ്ടിയാണ്. അനർത്ഥം എന്ന് പറയുന്നത് എന്താണ്? നരകാനുഭവമാണ്. നരകം എന്ന് പറയുന്നത് ദുഃഖാനുഭവം, അനുഭവം നരകവും സുഖാനുഭവത്തെ സ്വർഗം എന്ന് പറയുന്നു. അതൊരു ലോകമായാലും അല്ലെങ്കിൽ പുണ്യഫലം സുഖം, പാപഫലം ദുഃഖം, അതെവിടെ അനുഭവിച്ചാലും സ്വർഗമാണ്. ഇനി വേറെ ഏതെങ്കിലും ലോകം ഉണ്ടെങ്കിൽ അവിടെ, ഈ ലോകത്തിലാണെങ്കിൽ ഇവിടെ. അപ്പൊ വേദകർമ്മങ്ങൾ, വൈദികമായ കർമ്മങ്ങൾ അനർത്ഥത്തിനെന്ന് പറഞ്ഞാൽ എന്താണ്?

0: ദുഃഖാനുഭവത്തിന് വേണ്ടി. അനുശയെ സംബന്ധിച്ചിടത്തോളം ദുഃഖാനുഭവം എന്താ? പിന്നെ അയാൾക്ക് എന്താ ഉണ്ടാവും? സുഖാനുഭവമാണ്. ഇവിടെ ചന്ദ്രമണ്ഡലത്തിൽ ഇവിടെ നിന്ന് കർമ്മം കഴിഞ്ഞ് അന്ത്യേഷ്ടി കർമ്മത്തിൽ ധൂമത്തിലൂടെ യാത്രയായി വഴിയിൽ ദേവതമാരെല്ലാമാണ് സ്വീകരിക്കാൻ നിൽക്കുന്നത്. പാലും പഴുമൊക്കെ ആയിട്ട് അവിടെ സുഖമാണ്. അവിടെ ചെന്നു കഴിഞ്ഞാലോ ദേവന്മാരോടൊപ്പം, അവിടെ ജോലിയൊക്കെ ഉണ്ടെങ്കിലും ദേവന്മാരോടൊപ്പം അവിടെ ആനന്ദിക്കുകയാണ്. അവിടെയും സുഖമാണ്. അപ്പോ വൈദിക കർമ്മത്തിൽ എവിടെ അനർത്ഥത? എവിടെ ദുഃഖാനുഭവം? ദുഃഖാനുഭവം ഇല്ല, അതുകൊണ്ട് അനർത്ഥതയില്ല. പക്ഷേ സംസാരം അതിനെ നിഷേധിക്കുന്നു. അനുപരതമായ സംസാരം അതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നു. അത് വേദം തന്നെ പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് കർമ്മവിധി അനർത്ഥമല്ല, ദുഃഖാനുഭവം ഇല്ലാത്തതുകൊണ്ടതാണ് ഇവിടെ സമർത്ഥിക്കുന്നത്. വൃക്ഷാരോഹണ പതനവ വിശേഷ സംഭവ ദേഹാദ്യഹാന്തരം പ്രതിവിത്സോ കർമ്മണോ ലബ്ധവൃത്തിത്വ കർമ്മണോദ്ഭാവിതേന വിജ്ഞാനേന സവിജ്ഞാനത്വം യുക്തം. ദേഹാദ്യഹാന്തരം പ്രതിവിത്സോഹോ, ഒരു ദേഹത്ത് നിന്ന് വേറെ ദേഹത്തെ പ്രാപിക്കാൻ താല്പര്യപ്പെടുന്ന ജീവൻ, അതാണ് നേരത്തെ പറഞ്ഞ തൃണജലോകത്തെ പോലെ. തൃണജലോകം എന്ത് ചെയ്യുന്നു? ഒരു പുല്ലിൽ നിന്ന് വേറൊരു പുല്ലിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി അത് പ്രവർത്തിക്കുന്നു. ഒന്നിനെ പിടിച്ചുകൊണ്ട് മറ്റേനെ വിടുന്നു, അതിനെ വിടുമ്പം മറ്റേനും ഉറപ്പിക്കുന്നു, ഇങ്ങനെ പോകുന്നു. സാധാരണ ജീവൻ ഇവിടെ ജനിച്ചു മരിക്കുന്നവൻ കർമ്മണോ ലബ്ധവൃത്തിത്വ, എപ്പോഴാണ് മരുന്ന സമയത്ത് അതുവരെ ഈ ശരീരം, ഈ ജന്മം മറ്റുള്ള കർമ്മങ്ങൾ, പൂർവകർമ്മങ്ങൾ പ്രവർത്തിക്കുന്നതിന് തടസ്സമായിട്ടിരുന്നു. അനന്ത ജന്മങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ജന്മത്തിലിരുന്നു കൊണ്ട് തന്നെ പൂർവ്വജന്മങ്ങളുടെ സ്മരണകൾ വരുന്നില്ല, അനുഭവം വരുന്നില്ല. കേവലം ഈ ശരീര സംബന്ധിയായിട്ടുള്ള അനുഭവങ്ങളെ വരുന്നുള്ളൂ, ഒന്നും ഓർക്കാൻ കഴിയുന്നില്ലല്ലോ. പറയുന്നു ഈ ജന്മം അതിന് പ്രതിബന്ധകമാണ്, അതിനെ പൂട്ടി ഒരു താക്കോലാക്കി വെച്ച് നിൽക്കുകയാണ് ഈ ജന്മം. നമ്മുടെ പൂർവ്വജന്മത്തിന്റെ ഒരു കാര്യവും കടത്തിവിടത്തില്ല മനസ്സിലേക്ക്, പ്രതിബന്ധമായതുകൊണ്ട്. വന്നു കഴിഞ്ഞാൽ ആ അനുഭവങ്ങളുടെ ഈ ശരീരത്തെ അനുഭവിക്കേണ്ടി വരും. അതുപോലെ ഇനി അതാത് അനുഭവങ്ങൾക്ക് യോഗ്യമായ അതാത് ശരീരങ്ങളെ എടുക്കണം. എല്ലാ അനുഭവങ്ങളും ഈ ശരീരത്തിൽ സാധ്യമല്ല. അതുകൊണ്ട് ഈ ജന്മം എന്ന് വെച്ചാൽ ഈ ശരീരം, ഈ ശരീരം ഉൾപ്പെടെ ഉള്ള സാധനം എന്തൊക്കെയാണ്? കർമ്മം, മനസ്സ്, പ്രാണം, ഇതിലൂടെയാണല്ലോ ഇതൊക്കെ അനുഭവിക്കേണ്ടത്. ഇത് വർത്തമാന ജന്മാനുഭവത്തിന് കാരണമായിരിക്കുകയും ഭാവിയിൽ വരുന്ന ജന്മാനുഭവങ്ങൾക്ക് പ്രതിബന്ധമായിരിക്കും. അത് പ്രതിബന്ധമായിരിക്കുന്നുണ്ട് മറ്റൊന്നും അനുഭവിക്കാൻ കഴിയുന്നില്ല. പക്ഷെ മരണസമയത്ത് ഇതിന് ജോലി അവസാനിച്ചു, ഇതിന് കാരണമായിരിക്കുന്ന കർമ്മം ക്ഷയിക്കുന്നു. കർമ്മം ക്ഷയിച്ച ശരീരം ക്ഷയിക്കും. ക്ഷയിക്കുമ്പോൾ ഉടനെ പൂർവ്വകർമ്മങ്ങൾ ഏതാണോ അടുത്ത് വരേണ്ടത് അത് ഫലം കൊടുക്കാൻ തയ്യാറാകും, ലബ്ധവൃത്തിയാകും, എന്നുവെച്ചാൽ ഫലോന്മുഖമാകും. അത് ഫലം കൊടുക്കാൻ തയ്യാറാകുമ്പോൾ എന്തുവരുന്നു? ആ കർമ്മം കൊണ്ട് അടുത്ത ഈ ജീവന്റെ ഗതിയെ നിശ്ചയിക്കുന്നു. അതിനുവേണ്ടുന്ന എല്ലാം വരുന്നു, വിജ്ഞാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ജലൂകത്തിനറിയാം അടുത്ത് ഏത് പുല്ല പിടിക്കേണ്ടത്, എങ്ങനെ പിടിക്കണം, എങ്ങനെ പഴയതിനെ വിടണം. അതുപോലെ ലബ്ധവൃത്തിത്വ, മരണസമയത്ത് പൂർവ്വ കർമ്മങ്ങൾ ഫലോന്മുഖമാകുമ്പോൾ കർമ്മണ ഉദ്ഭാവിതേന വിജ്ഞാനന, അപൂർവ കർമ്മം കൊണ്ട് വിജ്ഞാനം പ്രകടമാകുന്നു, വഴി മനസ്സിലാകുന്നു. എന്നോ വഴിയാത്രക്കാരൻ നടന്ന് ക്ഷീണിച്ച് വഴിയേരിയിൽ എവിടെയെങ്കിലും കിടന്നുറങ്ങി, അയാളുടെ വിജ്ഞാനമെല്ലാം നഷ്ടപ്പെട്ടു, സ്വയം വിസ്മൃതനായി ഉറങ്ങും. ഉറങ്ങിക്കഴിഞ്ഞ് കൊണ്ടുവന്നാലോ വീണ്ടും വഴി കണ്ടുപിടിച്ച് നടന്നു പോകും. ഉറങ്ങിയപ്പോൾ വഴിയെക്കുറിച്ചൊന്നും ഒരറിയില്ല, പക്ഷെ ഉണർന്നു കഴിഞ്ഞപ്പോൾ ഉടൻ വഴി മനസ്സിലാക്കി നടക്കുന്നു. അതുപോലെ ഈ കർമ്മത്തിൽ ഈ ശരീരത്തിന് കാരണമായിരുന്ന കർമ്മങ്ങൾ ഒടുങ്ങി അടുത്ത ശരീരത്തിന് കാരണമായ കർമ്മങ്ങൾ ഉണർന്ന് ഫലം കൊടുക്കാൻ തുടങ്ങുമ്പോൾ ആ ജീവന് ബോധ്യം. എന്ത് ബോധം? അടുത്ത വഴി എല്ലാം അറിയുന്നില്ല, എന്ന വഴിക്കാണ് പോകേണ്ടത്. ആ ജീവൻ അറിയും. വാസനാജ്ഞാനം എന്നൊക്കെ പറഞ്ഞു അതിനെ സൂചിപ്പിക്കുകയാണ്. വിജ്ഞാനേന സവിജ്ഞാനത്തിൽ അത് ജലൂകത്തെ പോലെ സഞ്ചരിക്കാൻ തുടങ്ങി. ആ ഗതിക്ക് വേണ്ട വിജ്ഞാനം അത്രയേ ഉള്ളൂ, അതുകൊണ്ട് സഞ്ചരിക്കുന്നു. പക്ഷെ അനുശയി അങ്ങനെയല്ല. ചന്ദ്രലോകത്തിൽ നിന്നും മുടങ്ങി വരുന്നയാളങ്ങനെയല്ല, പൂർണ്ണമായും മോഹത്തിലാണ്. സുഷുപ്തനെ പോലെ, മൂർച്ഛിതനെ പോലെ, വൃക്ഷാഗ്രം ആരോഹത ഇവ ഫലം ദിഗക്ഷോഹോ തങ്ങിക്കയറുന്നു. എന്തിനാ കയറുന്നത്? തേങ്ങ പറിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഫലം ചികിത്സോഹോ, ഫലത്തെ അവൻ ആഗ്രഹിക്കുന്നു. അവനാ ബോധമുണ്ട്, ഇതിനെത്ര ഉയരമുണ്ട്, എങ്ങനെ കയറണം, ഫലം എവിടെയാണ്, അവിടെയൊക്കെ ബോധമുണ്ട്. അതുപോലെ ഇവിടെ ജീവൻ ഇങ്ങനെ സഞ്ചരിക്കുമ്പോന് ബോധമുണ്ട്, ആവശ്യത്തിനുള്ള ബോധം സവിജ്ഞാനത്തോടുകൂടിയാണ്. തഥാ അർച്ചരാദിനാ ഗച്ഛത സവിജ്ഞാനത്വം ഭവേത്. അതുപോലെ അർച്ചരാദി മാർഗത്തിലൂടെ ജമിക്കുന്നവൻ അർച്ചരാദി മാർഗമായാലും ധൂമമാർഗമായാലും മുകളിലോട്ട് കയറുമ്പോൾ ബോധമുണ്ട്. ധൂമാദിനാജ ചന്ദ്രമണ്ഡലം ആരുരക്ഷത, അതുപോലെ ചന്ദ്രമണ്ഡലത്തെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവനും ബോധമുണ്ട്. പിന്നെ തഥാ ചന്ദ്രമണ്ഡല അവരുരുക്ഷതാം ഭിക്ഷാഗ്രാദി ഇവ പതതാം സചേതനത്വം. മുടച്ച് അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ ഭിക്ഷാഗ്രത്തിൽ നിന്ന് താഴോട്ട് പതിക്കുമ്പോൾ വളരെ ഉയരമുള്ള വൃക്ഷത്തിൽ നിന്ന് താഴോട്ട് വീഴുകയാണ്. സചേതനത്വം, അവിടെ ചേതനത്വമില്ല. യഥാ മുദ്രാദ്യ അഭിഹതാനാം അഭിഘാത വേദന നിമിത്ത സമൂർച്ഛിത പ്രതിബദ്ധകരണാം സ്വദേഹേനൈവ ദേശാന്തര നിയമാനാം വിജ്ഞാനശൂന്യത ദുഷ്ട. ബോധമില്ല സഞ്ചരിക്കുന്നു, അതങ്ങനെ സംഭവിക്കുന്നു. സഞ്ചരിക്കണമെങ്കിൽ ബോധം വേണ്ടേ? ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് അനേക കാലം പുരുഷ ശരീരത്തിലെത്തി സ്ത്രീ ശരീരത്തിൽ ശിശുവാകുന്നതുവരെ എത്രയോ കാലം ഏതെല്ലാം തരത്തിൽ സഞ്ചരിച്ചു, ഇതെല്ലാം ബോധമില്ലാതെ എന്നിങ്ങനെ പറയാൻ പറ്റും. അത് പറയുന്നതാണ് മറ്റൊരു ദൃഷ്ടാന്തം പറയുന്നത്. തലയ്ക്ക് ഒരു അടി കെട്ടി എന്നിരിക്കട്ടെ, മുത്തര ഗത കൊണ്ടടിച്ച് തല അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? അത് ഭയങ്കരമായ വേദന അനുഭവപ്പെടുന്നു, അപ്പൊ തന്നെ ബോധം നഷ്ടപ്പെടുന്നു. ആ ബോധം നഷ്ടപ്പെട്ട ഒരാളിനെ മറ്റൊരാൾക്ക് എടുത്തുകൊണ്ട് പോകാൻ ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്ത്. ബോധമില്ലാത്തടത്ത് ചലനമില്ല എന്ന് പറയുന്നത് ശരിയല്ല. ബോധമില്ലാത്തടത്തും ചലനം സംഭവിക്കാം. ബോധം കെട്ട ഒരാളിനെ ബോധമുള്ള ഒരാളിനെ ചലിപ്പിക്കാം. അതുപോലെ ജീവനെ അവന്റെ കർമ്മങ്ങൾ ചലിപ്പിക്കുന്നു. കർമ്മനിയമം അനുസരിച്ച്, ഈശ്വരീയമായ കർമ്മനിയമം അനുസരിച്ച്, ദൈവം നിശ്ചയിച്ച നിയമം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ജീവൻ സഞ്ചരിക്കുന്നു. അതിന് ജീവനും ബോധം വേണമെന്നില്ല. ബോധം കെട്ടവന് സഞ്ചരിക്കാൻ ബോധം വേണമെന്നില്ല. ബോധമുള്ളവർ സഞ്ചരിപ്പിച്ചോളൂ, എടുത്തുകൊണ്ട് പോകും, ആംബുലൻസിലെടുത്ത് ആശുപത്രി കൊണ്ടുപോകും. ബോധമുണ്ടായിട്ടാണോ? അല്ല. അതുപോലെ തന്നെ പറയുന്നു, യഥാ ച മുദ്രാദി അഭിഹതാന തലയ്ക്കടി കിട്ടിയവൻ തത് അഭിഘാത വേദന നിമിത്ത സമ്മൂർച്ഛിത പ്രതിബന്ധകരണമാണ്. അടിച്ചു, വേദനയുണ്ടായി, ബോധം നഷ്ടപ്പെട്ടു. സ്വദേഹേനൈവ ദേശാന്തരം നിയമാനാണ്. അവനെ ആ ശരീരത്തോടുകൂടി അവൻ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയാൽ വിജ്ഞാനശൂന്യത അധിഷ്ഠ, ബോധമില്ല. ബോധമില്ലാതെയാണ് അവിടെ കർമ്മം സംഭവിക്കുന്നത് ആ ശരീരത്തിൽ. തഥാ ചന്ദ്രമണ്ഡല മനുഷ്യാദി ദേഹാന്തരം പ്രത്യ അവരുരുക്ഷത. അതുപോലെ ചന്ദ്രമണ്ഡലത്തിൽ ഒറ്റ ലക്ഷ്യത്തിൽ സഞ്ചരിക്കുകയാണ്. എന്താണ്? ഇനി എനിക്കൊരു മനുഷ്യ ശരീരം കിട്ടണം. ആ ലക്ഷ്യത്തിലാണ്. അതാണ് മാനുഷാദി ദേഹാന്തരം പ്രത്യവരുരുക്ഷത. ഈ ഒരു മനുഷ്യ ശരീരം അത് ലക്ഷ്യമാക്കിയുള്ള ആ ഇറക്കം, കയറ്റവന്റെ ഇറക്കം ഊർജസ്ഥാനത്ത് നിന്ന് അധോസ്ഥാനത്തേക്ക് വരുന്നു. സ്വർഗഭോഗ നിമിത്ത കർമ്മക്ഷയ. എന്തുകൊണ്ട് സംഭവിച്ചു? ആ സ്വർഗഭോഗത്തിന് നിമിത്തമായിരുന്ന കർമ്മങ്ങളെല്ലാം ക്ഷയിച്ചു പോയി. മൃദിത അബ്ദേഹാന പ്രതിബദ്ധ കരണാന പറയുന്നു. ആ അവിടെ പറഞ്ഞല്ലോ സൂക്ഷ്മ ശരീര അദ്ദേഹം, സ്വർഗലോകത്തിലുള്ള സുഖങ്ങൾ അനുഭവിക്കുന്നതിന് യോഗ്യമായ അദ്ദേഹം അത് നഷ്ടപ്പെട്ടുപോയി. കർണങ്ങളെല്ലാം പ്രതിബന്ധമായി, എനിക്ക് ഒന്നിനും പ്രവർത്തിക്കാൻ പോയ മനസ്സ് ബുദ്ധി പ്രാണന്മാരൊന്നും പ്രവർത്തിക്കുന്നില്ല. പിന്നെ ബോധം എങ്ങനെ ഉണ്ടാവും? ബോധമില്ല. അപ്പൊ ബോധശൂന്യനായി തന്നെ കർമ്മ നിയമം അനുസരിച്ച് ബോധം നഷ്ടപ്പെട്ട ഒരുവനെ മറ്റുള്ളവർ ചുമന്നു പോകുന്നത് പോലെ ആ കർമ്മപാശത്താൽ ദഗ്ധിതനായി ബോധശൂന്യനായി ആ ജീവൻ ചന്ദ്രലോകത്ത് വന്ന് സ്വർഗലോകത്ത് വന്ന് നേരെ ഭൂമിയിലേക്ക് സഞ്ചരിക്കുന്നു. അത് തേ അപരിത്യക്ത ദേഹ ബീജ ഭൂതാഭി അഭ്യ മൂർച്ഛിതായവ ആകാശാദി ക്രമേണ ഇമാം അവരുഹ്യ കർമ്മനിമിത്ത ജാതി സ്ഥാവരദേഹി സംസൃഷ്യന്തി പ്രതിബദ്ധ കർണതയാ അനദ്ഭുത വിജ്ഞാന ഏവ പറയുന്നു. അതൊക്കെ ആ ജീവന്മാര് അവിടെ നിന്ന് യാത്ര ആരംഭിച്ചവർ അപരിത്യക്ത ദേഹ ബീജഭൂത അഭി വരുന്നതിന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അവിടെ ചന്ദ്രമണ്ഡലത്തിൽ അവിടെ ഉള്ള ശരീരം, ആകാശത്തിൽ വരുമ്പോൾ അവിടുത്തെ ശരീരം, വായുവിൽ വരുമ്പോൾ അവിടുത്തെ ശരീരം, മേഘത്തിൽ വരുമ്പോൾ അവിടുത്തെ ശരീരം, ജലത്തിൽ വരുമ്പോൾ അവിടുത്തെ ശരീരം, ഗൃഹീയവാദികൾ അതാത് ശരീരം, അങ്ങനെയുള്ള ശരീരങ്ങളെ ദേഹബീജ ഭൂതാഭി അഭി ആ ശരീരത്തോട് മൂർച്ഛിത ഇവ എങ്ങനെയാണോ തലയ്ക്കടിയേറ്റ് ബോധം കെട്ടവൻ സഞ്ചരിക്കുന്നത് അതുപോലെ ആകാശാതിക്രമേണ ഇമാം അവരുഹ്യ ശ്രുതി പറഞ്ഞ ക്രമത്തിൽ പല ലോകങ്ങളിലൂടെയും സഞ്ചരിച്ച് ഭൂമിയിൽ ഇറങ്ങി കർമ്മനിമിത്ത ജാതി സ്ഥാവര ദേഹി സംസൃഷ്യന്ത കർമ്മനിമിത്തമായ ജന്മം സ്ഥാവരദേഹം ഇതെല്ലാം ഉണ്ടാകും. അത് മൃഗജാതിയാകാം, മനുഷ്യജാതിയാകാം, സസ്യജാതിയാകാം, അങ്ങനെ വരാം. സ്ഥാവരദേഹങ്ങൾ അതുമായിട്ട് ബന്ധം വരുന്നു. പ്രതിബദ്ധ കർണതയാ അനദ്ഭുത വിജ്ഞാന ഏവ അവിടെയെല്ലാം എന്താണ് കർണങ്ങൾക്കെല്ലാം പ്രതിബദ്ധം വന്നു, വിജ്ഞാനം അനുഭൂതമായി, വിജ്ഞാനം പ്രകാശിക്കുന്നില്ല. അതുകൊണ്ട് വൃഹ്യാദി ബീജത്തിലിരിക്കുന്ന ആ ജീവന് ആ വൃഹ്യാദി ബീജത്തെ ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്നില്ല. മറിച്ച് അതിനെന്തൊക്കെ സംഭവിച്ചാലും ശരി, അത് അന്നമാകുമ്പോൾ അതവിടെ ഇരുന്നുകൊണ്ട് ആ അന്നത്തിലൂടെ പുരുഷ ശരീരത്തിൽ പ്രവേശിക്കുന്നു. എന്താ ഇത് പറയുന്നത്? മറിച്ചാണെങ്കിൽ ജീവൻ അതിന് യോഗ്യമല്ലാത്ത തിരിക്കത്തില്ല. അതുകൊണ്ടാണ് നെല്ലിൽ നെൽമണിയിൽ ഇരുന്ന ആ ജീവൻ അതിനെ പുഴുങ്ങിയപ്പോൾ അത് ഉപേക്ഷിച്ച് പോയത്. ഇവിടെ സഹിക്കാൻ പറ്റത്തില്ല, യോഗ്യമില്ലാത്തത് അതിരിക്കത്തില്ല. അനിശ്ചയം അങ്ങനെ എവിടെ ഇരിക്കും? എന്തുകൊണ്ട്? അതിന് ബോധമുണ്ട്. മറ്റൊരു ബോധമുണ്ട്, അത് തിരിച്ചറിയും ഈ ശരീരം എനിക്ക് പറ്റിയതല്ല, ഇത് വിടണം, മറ്റു വേറെ ശരീരത്തിൽ എത്തിക്കുന്നു. ഇതിന് ബോധമില്ലാതുകൊണ്ട് എന്തോ ഒരു നിയമം, ആ നിയമം അനുസരിച്ച് അനുഭൂത വിജ്ഞാന തഥാ ലവണ കണ്ടന പേഷണ സംസ്കാര ഭക്ഷണ രസാദി കർണാമ രേതസ്യകാരേഷു മൂർച്ഛിതപതേ. അതുകൊണ്ട് അനുശയ ഈ ചന്ദ്രമണ്ഡലത്തിൽ എപ്പോഴാണോ കർമ്മം ക്ഷയിച്ച് അവിടെ നിന്ന് ഭൂമിയിലേക്ക് യാത്ര തിരിച്ച് ആ നിമിഷം മുതൽ ഇവിടെ വന്ന് ലവണ കണ്ടനം ഛേദിക്കുക, ഇടിക്കുക, പൊടിക്കുക, സംസ്കരിക്കുക, പാകം ചെയ്യുക, ഭക്ഷിക്കുക, ശരീരത്തിൽ രക്ത മാംസരേതസ്സായൊക്കെ പരിണമിക്കുക. അവിടെ എല്ലാം എന്താണോ വളരെ സൂക്ഷ്മമായ ആ ജീവരൂപത്തിൽ ഇരുന്ന് സ്ത്രീ ഗർഭത്തിൽ പ്രവേശിക്കുന്നു, ശിശുവാകുന്നു. മൂർച്ഛിതവരെ വൈ മുഴുവൻ സമയം അത് ബോധരഹിതം തന്നെയാണ്. ദേഹാന്തരാരംഭകസ്യ കർമ്മണോ അലബ്ധവൃത്തിത്വ. എന്തുകൊണ്ട് പറയുന്നു? അതുവരെ ശരീരം ശരിയായ ശരീരം ഇവിടെയെല്ലാം ശരീരത്തെ സ്വീകരിച്ചില്ല. അത് മകരം ഭക്ഷിച്ചു, നിങ്ങൾക്ക് രൂപത്തെ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ അത് ശരീരത്തെ സ്വീകരിക്കുന്നില്ല. വെറും അതൊരു ഉപാധി മാത്രം, അതിലൂടെ കടന്നു പോകുന്നേ ഉള്ളൂ. ആ ജീവൻ സ്വയം മൃഹി ശരീരത്തെ സ്വീകരിച്ചില്ല, മത്സ്യ ശരീരത്തെ സ്വീകരിച്ചില്ല, ഒന്നും ചെയ്തില്ല. കടന്നു പോകുന്ന ഒരു വഴി മാത്രം. മറിച്ച് എന്ത് ചെയ്തു? പുരുഷനിലൂടെ അവൻ തിരിച്ച് പുരുഷനായി വരണം. അതുവരെ അവിടെ വന്ന ആ യാത്ര അവസാനിക്കാരണം ഈ പുരുഷനായിരുന്ന സ്വകർമ്മങ്ങൾ ചെയ്താണ് ഞാൻ അവിടെ എത്തിയത്. അതുകൊണ്ട് എന്തെങ്കിലും ആ പുരുഷനായി തീർന്നേ പറ്റും. അതുവരെ വാസ്തവത്തിൽ അവൻ ജന്മത്തെ സ്വീകരിക്കുന്നില്ല, മറിച്ച് ജന്മങ്ങളിലൂടെ കടന്നു പോകുന്നു, ശരീരത്തിലൂടെ കടന്നു പോകുന്നു. എന്തുകൊണ്ട്? ദേഹാന്തര ആരംഭകസ്യോ അടുത്ത് കിട്ടേണ്ട ശരീരം, അതിന് കാരണമായ കർമ്മം അലബ്ധവൃത്തിക ഫലം കൊടുക്കാൻ തുടങ്ങി. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈ ശരീരത്തെ വിട്ടിട്ട് മറ്റൊരു ശരീരം സ്വീകരിക്കുന്നവൻ, പക്ഷ ശരീരത്തെ സത്യ ശരീരത്തെ സ്വീകരിക്കുന്നവൻ, അവന്റെ കർമ്മം ഫലം കൊടുക്കാൻ തയ്യാറായി. അത് സ്വയം ആ ശരീരത്തെ തന്നെ സ്വീകരിക്കുന്നു. ആണ് രണ്ടും തമ്മിലെ വ്യത്യാസം. ദേഹബീജഭൂത അപ്സംബന്ധ അപരിത്യാഗ നൈവ സർവാസ്വസ്ഥാസു വർത്തന്ത. ആ ദേഹം, ഒരു ദേഹമുണ്ടല്ലോ ശരീരം, ഒരു ജീവൻ സർവവ്യാപിയാണ്. സർവവ്യാപിയായിരിക്കുന്ന ജീവന് സഞ്ചരിക്കണം, ഒരു ലോകത്ത് നിന്ന് വേറൊരു ലോകത്തേക്ക് പോകണമെങ്കിൽ അതിന് ഒരു ശരീരം വേണം, അല്ല സഞ്ചരിക്കാൻ പറ്റില്ല, ഒരു ഉപാധി വേണം. അതുകൊണ്ട് അവിടെ നേരെ സൂക്ഷ്മഭൂതം, സൂക്ഷ്മഭൂതങ്ങളാകുന്ന ഉപാധിയോടുകൂടി അതൊരു ശരീരത്തെ സ്വീകരിച്ച് അവിടെ നിന്ന് യാത്ര തുടങ്ങി. ആ ശരീരത്തിൽ തന്നെ ആ ശരീരത്തെ അപ്സംബന്ധ അപരിത്യാഗം ഉപേക്ഷിക്കാതെ ആ ശരീരത്തോടുകൂടി വന്ന് മറ്റൊരു ശരീരത്തെ സ്വീകരിക്കുന്നു, മറ്റു ശരീരത്തെ സ്വീകരിക്കുന്നു. സർവസ്വസ്ഥാസു വർത്തന്തേ. അതുകൊണ്ട് ആ സൂക്ഷ്മ ശരീരത്തിൽ തന്നെ സർവാവസ്ഥകളും വർദ്ധിക്കുന്നു. ഇത് ജനുവാവത് ചേതനാവത്വം ന വിരുദ്ധ്യത്തെ. അതുകൊണ്ട് എന്താണ് ചൈതന്യമാണത്, അല്ലാതെ ജഡമല്ല. ബോധമില്ലെന്ന് പറഞ്ഞാൽ ജഡമല്ല ജീവന്റെ ചൈതന്യം. ജീവൻ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അത് ബാഹ്യമായി പ്രവർത്തിക്കുന്നില്ല, കാണുന്നില്ല, കേൾക്കുന്നില്ല, ഉണക്കുന്നില്ല, രുചിക്കുന്നില്ല, അതൊന്നും സംഭവിക്കുന്നില്ല. പക്ഷെ ജീവന്റെ ചേതനയ്ക്ക് അത് സ്വയം ചൈതന്യ സ്വരൂപമായതുകൊണ്ട് ആ ചേതന ഒരിക്കലും ഒരു മംഗലമേക്കുന്നു. അത് ചൈതന്യത്തോടുകൂടി തന്നെ ഇരിക്കും. ആ ജീവൻ സദാ നിത്യ മുക്ത ശുദ്ധ മുക്ത സ്വഭാവനായി തന്നെ ഇരിക്കുന്നു, ജ്ഞാനസ്വരൂപിയായി തന്നെ ഇരിക്കുന്നു. എന്നിരിക്കലും അവിടെ പറയുന്നു അതിനൊരു മറവി സംഭവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ആവരണം സംഭവിച്ചിരിക്കുന്നു, ഒരു അജ്ഞത സംഭവിച്ചിരിക്കുന്നു. അതിൽ ജ്ഞാനം കേവലം വാസനാരൂപത്തിൽ മാത്രം സ്ഥിതി ചെയ്യുന്നു. അതാണ് വ്യത്യാസം. മറിച്ച് ചേതന ഉണ്ടതാണ്. ജലോകാച്ഛേദനാവത്വം നവിദ്യതി അന്തരാളയത്തു അവിജ്ഞാനം മൂർച്ഛിതവതി. പിന്നെന്താണ് ഈ അന്തരാളത്തിൽ? ഇവിടെ സ്വർഗപതനം മുതൽ ഭൂമിയിലെ ശരീരപ്രാപ്തി വരെ ഇതാണ് അന്തരാളം. ഇവിടെ എന്താണ് അചേതനാവം? അചേതന മൂർച്ഛിതവത് ബോധമില്ലെന്നല്ല, മൂർച്ഛിതനെ പോലെ ബാഹ്യബോധം, ആന്തരികമായി ബോധസ്വരൂപനായിരിക്കുന്നു. ഇതാണ് തിരിച്ചു വരുന്നത്. ഇനി ഇതിനോട് സാന്ദർഭികമായി വരുന്ന കാര്യം അടുത്ത് പറയുന്നു.
1: ഓം നമഃശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോ, ദി 24/7 സ്പിരിച്വൽ ചാനൽ ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമഃശിവായ.

0: ഭാഷ്യം. എന്നുവെച്ചാൽ വൈദികാനാം കർമ്മണ ഹിംസായുക്തത്വേന ഉപേഹേതുത്വം സഖ്യം അനുമാതം. ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉത്തരായണ ദക്ഷിണായന മാർഗങ്ങളെ കുറിച്ചാണ്. ഉപാസകൻ ഉത്തരായണ മാർഗത്തിലൂടെ പോകുന്നു. ഇഷ്ടാപൂർത്ത കർമ്മങ്ങൾ ചെയ്യുന്നവർ ദക്ഷിണായന മാർഗത്തിലൂടെ പോകുന്നു. ഇതിന് രണ്ട് മാർഗത്തിലും പ്രമാണമായിരിക്കുന്ന വേദമാണ് വൈദിക കർമ്മങ്ങൾ അല്ലെങ്കിൽ ഉപാസനകൾ. അതാണ് മുഖ്യം. ഇപ്പൊ വൈദിക കർമ്മങ്ങൾ ഇതാണ് ഫലമെങ്കിൽ വൈദിക കർമ്മങ്ങളിൽ തന്നെ ഹിംസ വരുന്നുണ്ട്. വൈദികാന കർമ്മണ ഹിംസായുക്തത്വേന, കാരണം ആട്ടിനെയും മറ്റും കൊല്ലുന്നുണ്ടാവില്ല. ഗോപാലംഭനം മറ്റും കൽപ്പസൂത്രങ്ങളും മറ്റും വളരെ വിശദീകരിച്ച് പറയുന്നുണ്ട്. അത് ഹവിസായി അതിൻ്റെ പപ്പ ഉള്ളിലിരിക്കുന്ന ഭാഗങ്ങളെടുത്ത് യാഗാംഗലി സമർപ്പിക്കും. അതിനുവേണ്ടി തന്നെ കഴുത്തകത്തുള്ളവരൊന്ന് ശ്വാസം മുട്ടിച്ചാൽ കൊള്ളുന്നു. അത് ക്രൂരമായ ഹിംസയാണ്. ഹിംസായുക്തത്വം വൈദികമായ കർമ്മങ്ങളിൽ ഹിംസയുണ്ട്. ഉഭയഹേതുത്വം അത് പുണ്യത്തിനും പാപത്തിനും കാരണമാണ്. ശക്തി അനുമാതം അതങ്ങനെ ഊഹിക്കേണ്ടിയിരിക്കുന്നു. അതിനെ ഭാഷകാരൻ നിഷേധിക്കുന്നു. ഹിംസായ ശാസ്ത്രചോദിതത്വ ഹിംസ ഒന്നിനെ കൊല്ലുന്നു എന്നുള്ളതുകൊണ്ട് അത് പാപത്തെ ഉണ്ടാക്കുന്നില്ല, മറിച്ച് അത് ശാസ്ത്രം വിരിക്കുന്നോ ഇല്ലയോ അതനുസരിച്ചിട്ടാണ്. യാഗത്തിൽ കൊല്ലുന്നു, പക്ഷെ അത് ശാസ്ത്രം വിരിച്ചതാണ്, ശാസ്ത്രചോദിതമാണ്. ശാസ്ത്രം വിരിച്ച ഹിംസ എന്ന് അഹിംസിക്കുന്നവന് പാപം ഉണ്ടാകത്തില്ല. ഇത് ജൈമിനിയുടെ സിദ്ധാന്തമാണ്. ഇവിടെ ജൈമിനിയുടെ സിദ്ധാന്തത്തെ ഭാഷകാരൻ സ്വീകരിച്ചിരിക്കും. അഹിംസൻ സർവഭൂതാനി അന്യേത്ര തുർത്തേഭ്യ വിശ്വദേഹി. ഹിംസിക്കരുതെന്ന് പറയുന്നുണ്ട്. മാഹിംസ്യാ സർവഭൂതാനി, ഒരു പ്രാണിയും കൊല്ലരുതെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിന് പറയുന്നുണ്ട് അന്യത്ര തീർത്ഥേഭ്യ. തീർത്ഥം എന്ന് വെച്ചാൽ യാഗം. യാഗത്തിലല്ലാതെ, യാഗത്തിന് വേണ്ടി അല്ലാതെ ഒന്നിനെ കൊല്ലാൻ പാടില്ല. മീമാംസകരുടെ അഭിപ്രായമാണ്. എല്ലാ മീമാംസകരുടെ അല്ല, ജൈമിനിയുടെ കൂട്ടരുടെ അഭിപ്രായമാണ്. അഹിംസൻ കൊല്ലണ്ട, സർവഭൂതം ഒന്നിനെയും കൊല്ലാൻ പാടില്ല. പക്ഷെ അന്യത്ര തീർത്ഥേഭ്യ, യാഗസ്ഥലം ഒഴികെയുള്ളിടത്ത് കൊല്ലരുത്. യാഗത്തിൽ കൊല്ലാം എന്നാണ്. ഇത് ശ്രുതേ ശാസ്ത്രചോദിതായ ഹിംസായ അനധർമ്മഹേതുത്വം. അതുകൊണ്ട് ശാസ്ത്രം വിധിച്ച ഹിംസയിൽ പാപമില്ല, നാധർമ്മഹേതുത്വം. അഭ്യുമേപ്യാധർമ്മഹേതുത്വ ഹിംസ ക്രൂര കർമ്മമാണ്. അതിനെ ശാസ്ത്രം വിധിച്ചാലും അല്ലെങ്കിലും ആ കർമ്മത്തിനൊരു ഫലം ഉണ്ടാവണമല്ലോ. പാപം, പാപത്തിന്റെ ഫലമായി ദുഃഖം അനുഭവിക്കേണ്ടി വരും, നരകാനുഭവം ഉണ്ടാകും. അതുകൊണ്ട് ഹിംസ ചെയ്യുന്നു, പാപം ഉണ്ടാകുന്നില്ല എന്നങ്ങനെ സ്വീകരിക്കാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ സ്വീകരിച്ചാലും അഭ്യുമേപ്പി അധർമ്മഹേതുത്വേ, ഹിംസ കൊണ്ട് പാപം ഉണ്ടാകുന്നു എന്ന് സ്വീകരിച്ചു കഴിഞ്ഞാലും മന്ത്രേഹി വിഷാദിവത് തത് അപനയ ഉപപത്തേഹി എന്ന ദുഃഖകാരി ആരംഭകത്വ ഉപപത്തേഹി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കാം. എന്താണ്, എവിടെ ആയാലും ഹിംസ ചെയ്താൽ പാപം ഉണ്ടാവും. പക്ഷെ പാപം ഉണ്ടായാൽ ആ പാപത്തെ ഇല്ലാതാക്കാം. പാപമുണ്ടായി, ആ പാപത്തിന്റെ ഫലമായ ദുഃഖാനുഭവം ഉണ്ടാകത്തില്ല, കാരണം ആ പാപത്തെ ഇല്ലാതാക്കും. ഉദാഹരണം പറയുന്നു, മന്ത്രേഹി വിഷാദിപത്, വിഷം എന്ന് പറയുന്നത് ആളിനെ കൊല്ലുന്ന സാധനമാണ്. പക്ഷെ അത് മന്ത്രയുക്തമായി കഴിഞ്ഞു. ചില വിഷപദാർത്ഥങ്ങളെല്ലാം മാന്ത്രികന്മാർ മന്ത്രയുക്തമായി ഉപയോഗിക്കുമ്പോൾ അത് രോഗനിവൃത്തിക്കും പുഷ്ടിക്ക് ഹേതുമായിത്തീരുന്നു. അത് ആരോഗ്യത്തിന് കാരണമായിത്തീരുന്നു. മന്ത്രസിദ്ധന്മാരത് ഉപയോഗിക്കുമ്പോൾ അപ്പൊ വിഷമത്തിന്റെ പൊതുവായ സ്വഭാവമാണ് അത് ഹിംസിക്കുക എന്ന് പറയുന്നത്, കൊല്ലുക, കഴിക്കുന്നു, അല്ലെങ്കിൽ ദോഷത്തെ ഉണ്ടാക്കുക, ക്ഷീണിപ്പിക്കുക. പക്ഷെ അത് മന്ത്രയുക്തമായി കഴിഞ്ഞാൽ ഭാഷകാരൻ പലയിടത്തും പറയുന്ന ഒരു ഉദാഹരണമാണ്. മന്ത്രത്തിന് അങ്ങനെ ഒരു ശക്തിയുണ്ട് എന്ന് വരുമ്പോൾ അത് പുഷ്ടിക്ക് ഹേതുവായിത്തീരുന്നു. തഥാപന്നയ ഉപപത്തേഹേ, അതുപോലെ എന്ത് ചെയ്യുന്നു, ഹിംസ കൊണ്ട് പാപം ഉണ്ടാകുന്നു. പക്ഷെ അതിനെ അത് വിഹിതമായതുകൊണ്ട് അതില്ലാതായിത്തീരുന്നു, ആ പാപം ഫലത്ത് കൊടുക്കുന്നില്ല. എന്താ ദുഃഖകാരി ആരംഭകത്വ ഉപപത്തേഹി വൈദികാന കർമ്മണ. അതുകൊണ്ട് ദുഃഖകാര്യത്തെ ഉണ്ടാക്കുന്നില്ല. എന്തുകൊണ്ട്? ശ്രുതി തന്നെ വിരിച്ചിരിക്കുന്നു, അന്യത്ര തീർത്ഥേഭ്യ. യാഗത്തിൽ ഹിംസിച്ചാലും അത് വിഹിതമായതുകൊണ്ട്, വേദം വിധിച്ചിരിക്കുന്നതുകൊണ്ട് അതിൽ നിന്ന് പാപം ഉണ്ടായാലും ആ പാപം ഫലത്തെ കൊടുക്കാതെ നശിച്ചു പോകും. ദുഃഖകാരി ആരംഭത്തിൽ ഉപഭോഗത്തിൽ വൈദികാന കർമ്മണ മന്ത്രേണ ഇവ വിഷഭക്ഷണസ്യ. മന്ത്രയുക്തമായി വിഷാംശമുള്ള സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അത് ദോഷത്തെ ചെയ്യുന്നു. ഇപ്പം മീമാംസകന്മാരുടെ ഇടയിൽ തന്നെ രണ്ടു പക്ഷം, ഈ യാഗത്തിൽ ഹിംസ ആകാമോ, ഹിംസ വന്നാൽ അതിൻ്റെ ഫലമായി പാപം ഉണ്ടാവും, പാപത്തിൻ്റെ ഫലമായി ദുഃഖം അനുഭവിക്കേണ്ടി വരും. മീമാംസകർ ഒരു കൂട്ടർ പറയുന്നുണ്ട്, യാഗത്തിൽ വേദത്തിൽ ഹിംസ വിധിച്ചിരിക്കുന്നു, പശു ആലഭേദ, ആടിനെ കൊല്ലുക എന്ന് വിധിച്ചിരിക്കുന്നതുകൊണ്ട് അത് ഒഴിവാക്കാൻ പറ്റത്തില്ല, യാഗത്തിൽ ഹിംസ ചെയ്തേ പറ്റൂ. പക്ഷെ വിഹിതമായതുകൊണ്ട് അതിൽ നിന്നുണ്ടാകുന്ന പാപം നശിച്ചതും ഫലത്തെ കൊടുക്കത്തില്ല. സാംഖ്യന്മാരും മറ്റും പറയുന്നത് എന്താണ്, അങ്ങനെ വേദത്തിൽ വിധിച്ചതിന്റെ പേരിൽ ചെയ്യുകയാണെങ്കിൽ ഹിംസയുടെ ഫലം കൂടെ അനുഭവിക്കേണ്ടി വരും. കാരണം കർമ്മത്തിന്റെ സ്വഭാവമാണ് അത് ഫലം ഉണ്ടാക്കി അടങ്ങത്തുള്ളൂ. ഹിംസാത്മകമായ കർമ്മത്തിൽ നിന്ന് പാപ സംസ്കാരം ഉണ്ടായാൽ ദുഃഖം അനുഭവിക്കും. അത് മരണശേഷം ഈ കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടി വേറെ ലോകത്താണല്ലോ പോകുന്ന, സ്വർഗത്തിലും മറ്റും. അവിടെ എങ്ങനെ ദുഃഖം അനുഭവിക്കും? അവർ പറയുന്നു അവിടെ അസുരന്മാരും മറ്റും വരും, ദേവേന്ദ്രന്റെ സ്ഥാനം പോകുന്നു, ഇങ്ങനെയുള്ള ദുഃഖാനുഭവങ്ങൾ പറയുന്നുണ്ട് ദേവന്മാർ. അപ്പോൾ ദുഃഖം ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇത് ഒരു കൂട്ടരുടെ അഭിപ്രായമുണ്ട്. ഇനി വേറൊരു കൂട്ടർ പറയുന്നത് എന്താണോ, ആധുനിക ദയാനന്ദ സരസ്വതിയൊക്കെ പോലുള്ള ആൾക്കാർ പറയുന്നു, യാഗത്തിൽ ഒരു സ്ഥലത്തും ഹിംസ വിധിച്ചിട്ടേ ഇല്ല. യാഗം പറയുന്നത് എന്താണ്, മാഹിംസ സർവഭൂതാനി, ഒരു പ്രാണികളെയും കൊല്ലരുതെന്നാണ് പറയുന്നത്. ഈ വൈദികന്മാരിൽ ചെയ്യുന്നു, കൊല്ലുന്നു, ശ്വാസം മുട്ടിച്ച് കൊല്ലുകയും മറ്റും ചെയ്യുന്നു. ഇപ്പം ഭാഷകാരൻ തന്നെ ഹിംസ അനുകൂലിക്കുകയാണ്, യാഗത്തിൽ ഹിംസ ആകാം, പക്ഷെ അതുകൊണ്ട് പാപം ഉണ്ടാകത്തില്ലെന്നാണ് പറയുന്നത്. ഭാട്ടമീമാംസകളുടെ മതം അത് സ്വീകരിച്ചിരിക്കുകയാണ്. പറയുന്നു അത് ശരിയല്ല, കാരണം പശു ആലഭേദ, ആലഭനം എന്ന് പറയുന്ന ശബ്ദം ഹിംസിക്കുക എന്നൊരിടത്തും പറഞ്ഞിട്ടില്ല, ഹിംസ ശബ്ദം ഉപയോഗിച്ചിട്ടില്ല. ഏത് ആലഭേദ എന്ന് മറ്റേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ആലംഭനം എന്ന് പറയുന്ന കർമ്മം വേദത്തിൽ മറ്റു ഭാഗങ്ങളിലും വരുന്നുണ്ട്. അങ്ങനെ വരുന്നിടത്തെല്ലാം ആ ശബ്ദത്തിന് സ്പർശിക്കുക എന്നുള്ള അർത്ഥമാണ് ഉള്ളൂ. അങ്ങനെ പറയുന്നു. പുശ കൊണ്ട് പശുവിനെ സ്പർശിക്കുക, ആ അർത്ഥത്തിൽ പറയുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ പശുവിന് അനഭേദ എന്ന് പറയുന്നത് കൊല്ലുക എന്നാണ്. അപ്പൊ അതിനനുസരിച്ച് കൽപ്പസൂത്രങ്ങളിൽ എങ്ങനെ കൊല്ലണം എന്നുള്ള വിധി ഉണ്ടാക്കി. വേദത്തിലിങ്ങനെ ഒരു വിധിയെ കാണും, കൊല്ലുക, ചെയ്യുക, യജയുക, എങ്ങനെയത് ചെയ്യണം, അതിന്റെ വിശദീകരണങ്ങളെല്ലാം കൽപ്പസൂത്രങ്ങളിലാണ്. പാലഭേദ എന്ന് പറയുന്ന ശബ്ദത്തിനോടൊപ്പം കൊല്ലുക എന്നെടുത്തിട്ട് അതിന് ശ്വാസം മുട്ടിച്ചു കൊല്ലുക, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളെടുത്താണ്. അപ്പോൾ ആലംബനം എന്ന് പറഞ്ഞാൽ സ്പർശനം എന്നുള്ള അർത്ഥമേ ഉള്ളൂ, കൊല്ലുക എന്നുള്ള അർത്ഥമില്ല. അതുകൊണ്ട് വേദത്തിൽ ഒരിടത്തും തന്നെ ഇല്ല. ഇനി ഏതെങ്കിലും ഭാഗത്തിൽ അങ്ങനെയുള്ള ചില ഭാഗങ്ങൾ വരുന്നുണ്ടെങ്കിൽ, അതായത് ചില ഭാഗങ്ങളിലൊക്കെ വരുന്നുണ്ട് യജമാനും കൃത്യങ്ങളും കൂടെ ചേർന്ന് ഹവിസ് ആയി അർപ്പിച്ചതിന്റെ അവശിഷ്ടമൊക്കെ ഭക്ഷിക്കുന്നു, മാംസം ഭക്ഷിക്കുന്നു എന്നൊക്കെ വരുന്ന ഭാഗങ്ങൾ വരുന്നു. അങ്ങനെ ഏതെങ്കിലും ഭാഗങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് വേദമല്ല, അതാണ് ദേഹാന്തത്തിൽ ശരി. അങ്ങനെ ഹിംസയെ പ്രത്യക്ഷമായി എവിടെയെങ്കിലും നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് വേദമല്ല, പിൽക്കാലത്ത് കൂട്ടിച്ചേർത്താണ്. അപ്പോൾ വേദത്തെ മുഴുവൻ പ്രമാണമായി സ്വീകരിക്കാൻ കഴിയില്ല. വേദം മുഴുവൻ വേദമല്ല, വേദത്തിലും കാലാകാലങ്ങളിൽ ഓരോരുത്തരും എഴുതി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് വേദത്തിൽ ഹിംസയില്ല. അങ്ങനെ വിശ്വസിക്കുന്നവർ ഈ വൈദികമായ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഹിംസയെ ഒഴിവാക്കും, അവർ ഹിംസിക്കത്തില്ല. മന്ത്രബ്രാഹ്മണയോർ വേദ, മന്ത്രഭാഗവും ബ്രാഹ്മണഭാഗവും കൂടെ കുളിച്ചേരുന്നതാണ് വേദം. ബ്രാഹ്മണഭാഗങ്ങളിലാണ് ഇതെല്ലാം കൂടുതൽ വരുന്നത്. അതിന് അവർ പറയുന്ന എന്താണ്, ഈ ബ്രാഹ്മണഭാഗമെല്ലാം പിൽക്കാലത്ത് എഴുതി ചേർത്താണ്, അതിനൊന്നും യഥാർത്ഥ വേദമായി സ്വീകരിക്കാൻ വയ്യ. വേദത്തിൽ ഒരു ഭാഗത്തും ഹിംസയില്ല, അതാണ് ആധുനികരായ പലരുടെ അഭിപ്രായം. ഇവിടെ ജൈമിനിയുടെ തത്വത്തെ സ്വീകരിച്ചുകൊണ്ട് ഇവിടെ ഭാഷകാരൻ യാഗത്തിൽ ഹിംസ അംഗീകരിക്കുന്നു. യാഗത്തിൽ ഹിംസയാകാം, അനുഭേദം എന്ന് വെച്ചാൽ കൊല്ലുക തന്നെ, പക്ഷേ അതിൽ നിന്ന് പാപം ഉണ്ടാകില്ല എന്ന് പറയുന്നു. ബൃഹസ്പതി മറ്റുവിനെ ചോദ്യം ചെയ്യുന്നു, കാരണം അനേകം ജീവികളാണ് ഇത് കൊല്ലുന്നത്. അപ്പൊ ഈ പ്രാണികളെ എല്ലാം ആടിനെ മറ്റു ഇങ്ങനെ കൊന്നു കഴിഞ്ഞാൽ അത് പ്രാണികളുടെ വേദന, ശ്വാസം പിടിച്ചു കൊല്ലുമ്പോൾ വേദന എല്ലാം തീവ്രമായ വേദനയും മറ്റുമാണ്. അപ്പൊ ഇതെല്ലാം ന്യായമാണോ, യുക്തമാണോ, ധർമ്മമാണോ? മീമാംസകർ പറയുന്നത് യാഗാതിരേവ ധർമ്മം, യാഗമാണ് ധർമ്മം, വേറൊന്നുമല്ല. മുഖ്യധർമ്മം യാഗമാണ്, യാഗത്തിൽ ഇതാണ്, ഇതെങ്ങനെ ധർമ്മമാകും? അപ്പൊ അതിന് മീമാംസകർ പറയുന്നത് ദോഷമില്ല, ഈ പ്രാണികളെല്ലാം മരിച്ചതിന് ശേഷം സ്വർഗത്ത് പോകുന്നു. എത്ര എണ്ണത്തിന് കൊല്ലുന്നു അതെല്ലാം മരിച്ചിട്ട്, യാഗത്തിൽ മരിച്ചതുകൊണ്ട് ഇതെല്ലാം സ്വർഗത്തിൽ പോകും. അപ്പൊ അതിന് ബൃഹസ്പതി ചോദിക്കുന്നു, അങ്ങനെ യാഗത്തിൽ ഇതിനെല്ലാം നിങ്ങൾ കൊല്ലുന്നത് സ്വർഗത്തെ അയക്കാനാണെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രാദ്ധവും മറ്റും ചെയ്യുന്നുണ്ട് സ്വർഗത്തും, അത് വേണ്ട ഇവരെല്ലാം കൊന്ന് യാഗം നടത്താത്തുണ്ട്. ഹവിസായി അർപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാവരും സ്വർഗത്ത് പോകുമല്ലോ, പിന്നെ എന്തിനാ ഇത്രയും പ്രയാസപ്പെട്ടത്, ശ്രാദ്ധവും മറ്റും ചെയ്യുന്നു എന്നാണ് ബൃഹസ്പതി ചോദിക്കുന്നത്. അതുകൊണ്ടിത് ഈ യാഗം എന്ന് പറയുന്നത് നിശാചരന്മാരുടെ, രാക്ഷസന്മാരുടെ പണിയാണ്, ഇത് ധാർമ്മികമായ പണിയല്ല എന്ന് പറഞ്ഞ് ബൃഹസ്പതി അതിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട്? ഹിംസായുക്തമായതുകൊണ്ട്, ഹിംസ അംഗീകരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് ദയാനന്ദത്തിൽ സ്തുതിയും മറ്റും ആധുനിക ആചാര്യന്മാരും ഹിംസയില്ല എന്ന് സമർത്ഥിക്കുന്നത്. ഇതിപ്പോ ഈ സന്ദർഭത്തിൽ ശ്രുതിയിൽ ഇതിന്റെ സന്ദർഭങ്ങളൊന്നുമില്ല. അതിന് പറയുന്നത് ജീവന്റെ ഗതിയെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് ഭാഷ്യകാരനോട് ചർച്ച ചെയ്തതാണ്. അതായത് ഉത്തരായണം ദക്ഷിണായനം എന്നും രണ്ട് മാർഗമുണ്ട്. അത് വൈദികർക്കാണ്, കർമ്മം ചെയ്യുന്നവരാണ്. അങ്ങനെ കർമ്മം ചെയ്യുന്നവർ, അഗ്നിഹോത്രവും മറ്റും ചെയ്യുന്നവർ പോയി തിരിച്ചു വരുമെന്ന് പറഞ്ഞു. പക്ഷെ ഹിംസയുള്ളതുകൊണ്ട് അവർക്ക് ദുഃഖം ഉണ്ടാകില്ലേ എന്നവിടെ ഒരു സംശയം ആക്ഷേപം ഉന്നയിച്ചതിന് സമാനം പറയുകയും അടുത്ത് പറയുന്നു മന്ത്രത്തിൽ രമണീയ ചരണ അഭ്യാസോഹ രമണീയം യോനിം അപദ്യേരൻ ബ്രാഹ്മണ യോനിം വാ ക്ഷത്രിയ യോനിം വാ വൈശ്യ യോനിം വാ അഥ യ ഇഹ കപൂയ ചരണാഹ അഭ്യാസോഹ യത്തേ കപൂയം യോനിം അപദ്യേരൻ ശോ യോനിം വാ സൂകര യോനിം വാ ചണ്ടാള യോനിം വാ. ഈ ഭാഗം വരുന്നുകൊണ്ടാണ് ഹിംസയെക്കുറിച്ച് നേരത്തെ ഭാഷകാരൻ ചർച്ച ചെയ്യുന്നത്. തത്ര തേഷു അനുശയിന മധ്യേ യ ഇഹ ലോകേ രമണീയാം ശോഭനം ചരണം ശീലം യേഷാം തേ രമണീയ ചരണാഹ രമണീയ ചരണ ഉപലക്ഷിത ശോഭന അനുശയഹ പുണ്യം കർമ്മ യേഷാം തേ രമണീയ ചരണ ഉച്യന്തേ. അനുശയി പറഞ്ഞല്ലോ, ഈ കർമ്മം ചെയ്ത് ചന്ദ്രലോകത്തിൽ പോയി മടങ്ങി വരുന്നവർ അവരാണ് അനുശയിന്നത്. അനുശയം ഉള്ളവർ, അനുശയം എന്ന് പറഞ്ഞാൽ കർമ്മം ശേഷിക്കുന്നവർ, പുണ്യം ശേഷിക്കുന്നവർ. ദേശ അനുശയിനാം മധ്യേ ജൈഹ ലോകേ രമണീയാം ശോഭനം കർമ്മം ശീലം. അതില് ഇവിടെ സത്കർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവർ, രമണീയ ചരണ സദാചാര നിഷ്ഠയുള്ളവർ, സദ്ധർമ്മത്തെ അനുഷ്ഠിക്കുന്നവര്, ശോഭനോ അനുശയ പുണ്യം കർമ്മയെ ശാന്തി രമണീയ ചരണ, അവരാണ് രമണീയ ചരണം എന്ന് പറയുന്നത്. ചരണം എന്ന് വെച്ചാൽ ആചരണം, രമണീയമായ ആചരണം. രമണീയം എന്ന് പറഞ്ഞാൽ പുണ്യം, പുണ്യാചരണം ആയിട്ടുള്ളവർ, അവർക്കെന്താണ് ഫലം എന്നാണ്. ഈ പുണ്യാചരണത്തിൽ വൈദികരെ ഉൾപ്പെടുത്തണം, യാഗാദികൾ ചെയ്യുന്നവർ. അങ്ങനെ ഉൾപ്പെടുത്തുമ്പോഴാണ് ചോദ്യം വരുന്നത്, യാഗം ചെയ്യുന്നവരെങ്ങനെ പുണ്യാചരണം എന്ന് പറയാൻ പറ്റും? യാഗത്തിന് ഹിംസയുണ്ടല്ലോ. ആ ഒരു ആക്ഷേപം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഭാഷകാരൻ മറുപടി പറഞ്ഞത്, യാഗത്തിൽ അഹിംസ ഹിംസയല്ല, അതുകൊണ്ട് ദോഷമില്ല. ഇപ്പോ പുണ്യം ചെയ്യുന്നവരാണെങ്കിലോ, അവര് രമണീയാം യോനിം, രമണീയ ജന്മത്തെ, പുണ്യഫലമായ ജന്മത്തെ പ്രാപിക്കുന്നു. ക്രൗര്യമായ വർജിതാനാഭി സഖ്യ ഉപലക്ഷിതം ശുഭാനുശേഷദ്ഭവ. ക്രൗര്യം, ക്രൂരത, അസത്യം, അനൃതം, മായ, വഞ്ചന, ഇതൊന്നുമില്ലാത്തവർ, ഇതൊക്കെ ഉള്ളവരാണ് ചണ്ഡാളൻ എന്ന് പറയുന്നത്. ചിലത് ശൂദ്രൻ എന്ന് പറയുന്നതും ഈ അർത്ഥത്തിലാണ്. ക്രൗര്യം, അനൃതം എന്നുവെച്ചാൽ വിവേകമില്ല, സദാചാര ബോധമില്ല, ധർമ്മബോധമില്ല, മൃഗസമാനമായി ജീവിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത്തരക്കാരൻ ഉദ്ദേശിച്ച് ചണ്ഡാളൻ ശൂദ്രൻ എന്നെല്ലാം പറയും. അതില്ലാത്തവർ പുണ്യശാലി, ഉപലക്ഷിതം ശുഭാനുശയ സദ്ഭാവ. ഇതൊന്നും ഇല്ലാത്തവരാണോ പുണ്യകർമ്മത്തോടുകൂടി? തേനാനുശയന പുണ്യേന കർമ്മണ ചന്ദ്രമണ്ഡലേ ഭക്തശേഷേണ അഭ്യാസോഹ ക്ഷിപ്രമേവ വിദ്യതി ക്രിയാവിശേഷം തേ രമണീയം ക്രൗര്യാദി വർജിതാം യോനിം അപദ്യേരം പ്രാപ്തിയോ ബ്രാഹ്മണ യോനിം വാ ക്ഷത്രിയ യോനിം വാ വൈശ്യ യോനിം വാ സുകർമ്മ അനുരൂപേണ. തേനാനുശയന പുണ്യേന കർമ്മണ, അങ്ങനെയുള്ള ഈ ലോകത്തിൽ അല്ലെങ്കിൽ പൂർവ ജന്മങ്ങളിൽ സദ്വൃത്തരായി ജീവിച്ച് സദാചാര നിഷ്ഠരായി ജീവിക്കുന്ന ആൾക്കാർ അനുശയന പുണ്യന കർമ്മണ ചന്ദ്രമണ്ഡലെ ഭുക്തശേഷേണ, അതവരിൽ കാണും. അവരിനി ചന്ദ്രമണ്ഡലത്തിൽ പോയാൽ അവിടെ ചെന്ന് കർമ്മങ്ങളെ അനുഭവിച്ച് മടങ്ങി വന്നാൽ അവരുടെ വീണ്ടും പഴയ പുണ്യകർമ്മങ്ങളായിരിക്കും. അങ്ങനെയുള്ള പുണ്യകർമ്മങ്ങളുള്ളതുകൊണ്ട് അഭ്യാസോഹ ശ്രുതി പറയുന്നു, അഭ്യാസോഹ യത്തെ ക്ഷിപ്രമേവ യതി ക്രിയാവിശേഷണം. പെട്ടെന്ന് തന്നെ, നേരത്തെ പറഞ്ഞുണ്ടോ ചന്ദ്രമണ്ഡലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്നവരുടെ ഗതിയെക്കുറിച്ച്? അവരുടെ നീണ്ട യാത്രയാണ്. പക്ഷെ പറയുന്നു, ചന്ദ്രമണ്ഡലത്തിൽ പോയി ഈ കർമ്മത്തിന്റെ ഫലം അനുഭവിച്ചു കഴിഞ്ഞ് വീണ്ടും അവരിൽ പുണ്യശേഷിക്കുകയാണ്. പുണ്യത്തിന്റെ ആധിക്യമുണ്ടെങ്കിൽ എന്നുവെച്ചാൽ അത് ചന്ദ്രമണ്ഡലത്തിൽ പോയി സുഖമനുഭവിക്കുന്നതിന് പുണ്യമല്ല. ഇവിടെ വന്ന് ഈ മനുഷ്യനായി വന്ന് ബ്രാഹ്മണനായോ ക്ഷത്രിയനാണോ വൈശ്യനാണ്. ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ എന്ന് പറയുമ്പോൾ അവരുടെ ശ്രേഷ്ഠത അനുസരിച്ച് പറയുകയാണ്. ബ്രാഹ്മണൻ സദാചാരനിഷ്ഠനായ സദ്ധർമ്മനിഷ്ഠനാവൻ, ഇവിടെ പറഞ്ഞ ക്രൗര്യ അനുദമായ ഇതെല്ലാം പൂർണ്ണമായും വർജിച്ചിരിക്കുന്നവൻ. അപ്പോൾ അതാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. ക്ഷത്രിയൻ എന്ന് പറയുമ്പോൾ അത്രത്തോളം കഴിഞ്ഞെന്ന് വരത്തില്ല, രാജ്യഭരണവും മറ്റും ചെയ്യുമ്പോൾ അതിൽ കുറച്ച് അനുദവും ക്രൂരതയൊക്കെ വന്നിരിക്കും. അപ്പം ബ്രാഹ്മണന്റെ അത്രയും യോഗ്യത ക്ഷത്രിയന് വരാൻ കഴിയും, എന്നാലും ശ്രേഷ്ഠമാണ്. ഇനി വൈശ്യനാണെങ്കിലോ കൃഷി വാണിജ്യാദികളും ചെയ്യുമ്പോൾ അവിടെ കൂടുതലും മായയും വഞ്ചനയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അത്രയും ശ്രേഷ്ഠത ഇല്ല, പൂർണ്ണമായും സാത്വികമെന്ന് പറയാൻ പറ്റത്തില്ല. സാത്വിക രാജസ താമസ ഗുണഭേദങ്ങളനുസരിച്ചാണ് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യൻ എന്നിങ്ങനെ തിരിക്കുന്നത്. അപ്പോൾ ആ പൂർണ്ണമായ സദ്ധർമ്മനിഷ്ഠനായ ബ്രാഹ്മണനായോ ഏറ്റവും ശ്രേഷ്ഠമായ ആ ജന്മം ലഭിക്കാം. അല്ലെങ്കിൽ ഇതെല്ലാം കുറച്ച് ക്രൗര്യാദികളുള്ള അത് പുണ്യമുണ്ടെങ്കിൽ ലഭിക്കുന്നതാണ്, അതുകൊണ്ട് ആ ജന്മം ശ്രേഷ്ഠമാണ്. പിന്നെ താരതമ്യം ചെയ്യുന്നുണ്ടെങ്കിലും ഈ ജന്മം ശ്രേഷ്ഠമാണ്, വൈശ്യ ജന്മം. കാരണം എന്തുകൊണ്ട്? എല്ലായിടത്തും ധർമ്മത്തെ പരിപാലിക്കുന്നു, ധർമ്മത്തിന്റെ ഫലമായ സുഖത്തെ അനുഭവിക്കുന്നു. ഇത് പുണ്യം കൊണ്ട് കിട്ടുന്ന ജന്മമാണ് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ജന്മങ്ങൾ. അത് സാത്വിക രാജസഭേദ താമസഭേദമനുസരിച്ച് ഇത്തരം ശ്രേഷ്ഠമായ പുണ്യസമൃദ്ധമായ ജന്മത്തെ കിട്ടുന്നു. രമണീയാം ക്രൗര്യാദി വർജിന വർജിതാനാം യോനിം അപദ്യേരൻ എന്ന. അപ്പൊ ഇവിടെ ശ്രുതി സമർത്ഥിക്കുന്നത് എന്താണ്? പുണ്യം കൊണ്ട് ലഭിക്കുന്ന ജന്മമാണ്. അപ്പൊ ജന്മത്തിന് കാരണമായിരിക്കുന്നത് എന്താണ്? പുണ്യമാണ് ആ പറയുന്നത്. അപ്പൊ പുണ്യത്തിന്റെ ആധിക്യമനുസരിച്ചാണ് ഒരുവൻ ബ്രാഹ്മണനാണോ ക്ഷത്രിയനാണോ വൈശ്യനാണോ. അതും എങ്ങനെയായിരിക്കണം? ക്രൗര്യാദി വർജിതം, ക്രൗര്യാദി ദോഷങ്ങളില്ലാത്തതും, അമാനിത്വം, അധംബിത്വം, അഹിംസ, ക്ഷാന്തിരാർജ്ജവും എന്നെല്ലാം പറഞ്ഞു, ബ്രഹ്മകർമ്മ സ്വഭാവജം, അങ്ങനെയുള്ള സദ്ഗുണസമ്പന്നന്മാരായ ജീവന്മാരായി പുണ്യം ഹേതുവായി ജനിക്കുന്നു. അപ്പോൾ ബ്രാഹ്മണത്വം, ക്ഷത്രിയത്വം, വൈശ്യത്വം എന്നെല്ലാം പറയുന്നതിന് കാരണമായിരിക്കുന്നവരുടെ പുണ്യമാണ് ഇത്, ശ്രുതിക്കനുസരിച്ച്. അല്ലാതെ പ്രത്യേകിച്ചൊരു സമൂഹത്തിലോ ഒരു ഗോത്രത്തിലോ ജനിച്ചതുകൊണ്ട് പുണ്യം ഉണ്ടാവണമെന്നില്ല, പുണ്യഫലമായി എങ്ങനെ വരണമെന്നില്ല. അബദ്ധ്യരൻ ക്ഷത്രിയും വൈശ്യവരും സ്വകർമാനുരൂപയാണ് അവിടെ വ്യക്തമായി പറയുന്നത്. ജന്മം എന്ന് പറയുന്നത് കർമ്മത്തിനനുസരിച്ചാണ്. അപ്പൊ പുണ്യം കൊണ്ട് അങ്ങനെ ഒരു ബ്രാഹ്മണത്വം പ്രാപിച്ചു കഴിഞ്ഞാൽ ആ ജന്മത്തിൽ അയാൾ ബ്രാഹ്മണനായി തന്നെ തുടരും. എന്തുകൊണ്ട്? പുണ്യമാണ് അതിന് ഹേതുവായി. പുണ്യം അവനെ ചണ്ടാളനാക്കത്തില്ല, കർമ്മത്തിനനുസരിച്ചാണ് സംഭവിക്കുന്നത്. കർമ്മവും ജന്മവും ഒരുമിച്ച് വരും. അങ്ങനെ പുണ്യം കൊണ്ട് ബ്രാഹ്മണത്വം ലഭിക്കുന്നു, അപ്പോൾ അവൻ ബ്രാഹ്മണനായി തന്നെ ജീവിക്കുന്നു. അതുപോലെ പുണ്യം കൊണ്ട് ക്ഷത്രിയത്വം ലഭിക്കുന്നു, ക്ഷത്രിയനായി ജീവിക്കുന്നു. വൈശ്യത്വം ലഭിക്കുന്നു, വൈശ്യനായി ജീവിക്കുന്നു. കർമ്മവും അതിൽ പുണ്യമാണ് അതിന് ഹേതുവായിരിക്കുന്നത്. അത പുനറിയെ തൽ വിപരീതാഹ. ഇനി ഇതിന് വിപരീതമായും മനുഷ്യരുണ്ട്. മനുഷ്യരെല്ലാവരും ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരുമില്ല. കപൂയ ചേർന്ന ഉപലക്ഷിത കർമ്മമാണോ അശുഭാനുശയാഹ. കപൂയ ചരണം ദുഷ്കർമ്മം, അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നവർ അശുഭാനുശയാഹ, പാപ സംസ്കാരമുള്ളവർ. അനുശയം സംസ്കാരം, പാപ സംസ്കാരമുള്ള അഭ്യാസം അവർക്ക് എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് തന്നെ എത്തി കപ്പൂയാം അവർക്ക് പാപ ജന്മം. യഥാകർമ്മ യോനിം ജന്മം അപദ്യേരൻ. അവന്റെ ആ പാപകർമ്മത്തിനനുസരിച്ചെല്ലാം പാപപുണ്യങ്ങൾക്കനുസരിച്ചാണ്. അതിനാണ് സാത്വിക രാജസ താമസങ്ങൾ എന്ന് പറയുന്നത്. ജന്മം ആപത്തിയരൻ കപ്പൂയാമേവ ധർമ്മസംബന്ധവർജിതാം. അവിടെ ധർമ്മം കാണത്തില്ല, സദാചാരബോധം കാണത്തില്ല, വിവേകം കാണത്തില്ല. ജുഗുപ്സിതാം അത്യധികം നിന്ദ്യമായി ആ ജീവനെ നശിപ്പിക്കുന്നതായ യോനിം ജന്മം ആപത്തിയരൻ പ്രാപിക്കും. എന്തൊക്കെയാണത്? സ്വയോനിം നായായി ജനിക്കാം, സൂക്കരയോനിം പന്നിയായി ജനിക്കാം.
1: Om Namah Shivaya. Dear listeners of shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Shivananda Lahari in Hindi, presented by Mahamandaleshwar Swami Sri Atmananda Giriji Maharaj. Thank you. Om Namah Shivaya.
2: Asa paasa se taala laga kar bade hua wo baksa mein पंच क्लेश रूपी दुर्वासना दुर्गंध से इतना दुर्गंधी हुआ हुआ है कि न तुम रह सको न परमात्मा रह सके. और वही चित्त में तुम परमात्मा को बुलाना चाह रहे हो, जब तुमको ही रहना मुश्किल हो रहा है तो परमात्मा कैसे रहेगा. और यदि परमात्मा को बुलाना हो तो सबसे पहले क्या करना पड़ेगा, वो जो दुर्वासना दुर्गंध है पंच क्लेशों के चलते चित्त जो दुर्गंध युक्त हो चुका है, पहले तो उन पंच क्लेशों को हटाओ, मरे हुए चूहे को हटाओ. उसके चलते जो चित्त दुर्गंध हो गया है, दूषित हुआ है, उसको सुगंध से भरो. तो सुगंध कहां से लाओगे, तो बोले उस शिव के पादारविंद, उसमें से जो निकला हुआ है सुगंध, पाद रूपी अरविंद कमल फूल कैसा है, वो उसकी सुगंधि कैसी है. दिव्येर भेदो युक्तेर दिव्य गंधई अमंदई, मंद नहीं है अमंद है, यानी तीव्र सुगंधित है. जिसका सुगंध तो मंद हो चुका है ना, तो तीव्र सुगंध तो जिस समय बगीचे में तोड़ोगे उस समय के सुगंध वो तीव्र होगा. तो दुर्गंध से अनभिभूत होने वाली सुगंध या समस्त दुर्गंध को दुर्वासना को अभिभूत करने की क्षमता वाली सुगंध, वो तो भगवान शिव के चरण से ही प्राप्त होगा. उससे अपनी चेता पेटी को सुगंधित बनाओ, तब दुर्गंध हटेगा. और जब सुगंधित होगी चेता पेटी, तब तक तुम्हें भी वहां रहने में आनंद आएगा, तो परमात्मा को भी आनंद आएगा. वाह क्या कहना है ना. गुरुस्नान जी महाराज आते हैं ना यहां, ये हॉल तो पूरे पूजा के लिए समर्पण होता है ना. बढ़िया मंच लगता है, बढ़िया सिंहासन पूजा के भगवान के दरबार होता है. और उस पूजा में ऐसे इत्र और ऐता सेंट क्या क्या क्या क्या फूल पूरा का पूरा है, सुगंध से भर जाता है कमरा. दरवाजे से अंदर घुसते ही मग मग मग मग. कमरे में आने के बाद कोई काम हो तभी जाना पड़ता है बाध्यता से, नहीं तो बैठे रहो आनंदित हो है? तो तुम्हारा चित्त भी इसी तरह सुगंधित युक्त बनाओ. लेकिन वो सुगंध किससे, पादारविंदम दिव्य गंध शिव चरण रूपी कमल से निकले हुए सुगंध से सुगंधित करो, तो वो शिव का चरण यानी खुद शिव वहां प्रवेश कर सके. ये भक्ति की पराकाष्ठा है, यानी अपने चित्त को तुम निर्मल बनाओ. आसापास क्लेश दुर्वासनादि भेदा, भेदन करने में समर्थ, हटाने में समर्थ। दिव्य गंधही रमंदही आशा साटी कश्य पादार बिंदम, ये शिव जी का नाम है वो क्या ना? आशा साटी का, ये शिव जी का नाम है, कभी सुना है? आज सुन लो। आशा साटी का आकाश रूपी धोती पहने हुए का चरण ले जी, आशा साटी कश्य पादार बिंदम, आकाश रूपी साड़ी माने धोती कपड़े पहने हुए का चरण, उस चरण से निकलने वाली सुगंधी, उस सुगंधी से चेता पेटी अपने चित्त रूपी बक्से को तुम क्या करो, वासिताम सुभाषिताम, सुगंध से भरो। लोग कहते हैं ना, पुरानी कहावत है ये, हींग नहीं तो हींग बांधा हुआ कपड़ा, हींग निवास, भले उसमें हींग नहीं है लेकिन हींग का वास तो है ना उसमें। इसीलिए जिस कपड़े में हींग बांधा हो, कपड़े ही इतना सुगंध है, हींग की वासना से भरा हुआ हो, तो स्वयं हींग के जो डल्ली है उसमें कितना सुगंध होगा। इसीलिए भगवान को ध्यान करने वाले व्यक्ति का चित्त रूपी पेटी ही सुगंध से भरा हुआ हो तो उसके चरण में और कितनी दिव्य सुगंध होगा है? जिसके चरण की छाप उसके हृदय में पड़ गया उतनी में इतना सुगंध है तो उस चरण में कितनी सुगंध होगी भाई। चेता पेटी वासिताम में तनो तु, और आगे बोलते हैं, कल्याणीनम सरस चित्र गतिम सवेगम सर्वोंगितज्ञम अनघम ध्रुवलक्षणाढ्यम चेतस्तुरंगम अधिरुह्य चस्मरा चरस्मरारे तेन समस्त जगताम वृषभाधिरूढ़। संबोधन है इस श्लोक में भगवान शिव के बारे में, शंकराचार्य जी ने दो संबोधन का प्रयोग किया। एक संबोधन तो है स्मरारे,

0: الشافر إليه في الشارع بعد تلك الجهن حتى يقتل ثابت للصليب في الشارع بعد تلك فجنه واتقم فتمهرته لتراب التلقابين لأرهني كيف خرجه عند تلك الجهن حتى يقتل ثابت للصليب ليلة شاد واتقم فتمهرته من قال فرنجه ابرم قال ابرم جرده فجابت تلك الجهن ప్రజాపతి
1: ఓం నమః శివాయ. యు ఆర్ లిస్నింగ్ టు శైవం.org రేడియోస్ 24/7 స్పిరిచువల్ ఛానల్స్ ఫ్రమ్ శైవం.org. ఓం నమః శివాయ.
2: മകാരായ നമ ശിവായ എന്നിങ്ങനെ ബ്രാഹ്മണകൃത വ്യാഖ്യാനത്തിലും അക്ഷരവ്യാഖ്യാനം വരുന്നു. ഏതദ് ബ്രഹ്മ, ഇത് ഹൃദയം ബ്രഹ്മം. അപഹരതി അസ്മൈ, ഉപഹരതി അസ്മൈ. പൂജാതി വിഷയാൻ പൂജാവിഷയോപഭോഗരചന ചക്ഷുരാതി ദേവന്മാർ രൂപാതി വിഷയങ്ങളെ ഹൃദയത്തിന് സമർപ്പിക്കുന്നു. ഇവിടെ എങ്ങനെയാണ് നൈരൂപ്യത്തിൽ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ, നകാരായ നമ ശിവായ, മകാരായ നമ ശിവായ. അപ്പൊ ഒരു അക്ഷരവ്യാഖ്യാനം വരുന്ന ഏതദ് ബ്രഹ്മ, സർവം ഏതദ് ബ്രഹ്മ, ഇത് ഹൃദയബ്രഹ്മം. ആ അപഹരതി അസ്മൈ, ഉപഹരതി അസ്മൈ, ഹൃദയം. അപഹരിക്കുകയും ഉപഹരിക്കുകയും ചെയ്യുന്നത് ഹൃദയം. ഹൃദ് അയം. ഏതൊന്നിനെ ഹരിക്കണമോ അതിനെ പാകത്തിൽ ഹരിക്കാനും ഏതൊന്നിനെ ഉപഹരിക്കണമോ അതിനെ ഉപഹരിക്കുവാനും കഴിയുന്നത് ഏതോ ഹൃദയം. നമ്മുടെ ബുദ്ധിക്ക് ഈ വ്യാപാരമാവുള്ളത് മെയിനായിട്ട്. മനുഷ്യന്റെ ബുദ്ധി വ്യാപാരം നോക്കിയാൽ കേൾക്കുന്നതിനെ ഒരേ സമയത്ത് രണ്ടുപേരോട് വർത്തമാനം പറയാം, പറഞ്ഞു കഴിഞ്ഞ ഉടനെ രണ്ടുപേരോടും പറഞ്ഞു കേട്ടത് എഴുതാൻ പറയാം, കേട്ട രണ്ടുപേർക്ക് പറഞ്ഞ വ്യക്തിയോട് ആഭിമുഖ്യമുള്ളപ്പോഴും അനാഭിമുഖ്യമുള്ളപ്പോഴും എഴുതാൻ പറയാം, അനാഭിമുഖ്യമുള്ളയാളിനോടും ആഭിമുഖ്യമുള്ളയാളിനോടും എഴുതാൻ പറയാം. ഇങ്ങനെ കാലം മാറ്റി, ദേശം മാറ്റി, ആഭിമുഖ്യത്തിന്റെയും അനാഭിമുഖ്യത്തിന്റെയും സമയങ്ങളിൽ എഴുതാൻ പറഞ്ഞാൽ അയാൾ പറഞ്ഞ സാധനം വരെ ടേപ്പ് ചെയ്തും വെക്കുക. കേട്ടവർ ഒന്ന് തന്നെ പറയുമോ, ഒരു തവണ പറഞ്ഞത് തന്നെ കേട്ട ഒരാൾ പിന്നീട് ആവർത്തിക്കുമോ? ഇതുകൊണ്ട് നമ്മളെ ആരെങ്കിലും പ്രശംസിക്കുമ്പോഴും ആരെങ്കിലും നിന്ദിക്കുമ്പോഴും ഒക്കെ ഇത് ഓർക്കുന്നതും പ്രതികരിച്ച് മനസ്സിലാക്കാനത്. പറഞ്ഞ മനസ്സിലായെന്നറിയില്ല. പ്രതികരിക്കലില് നമ്മുടെ നിത്യജീവിതത്തിൽ വേണമെങ്കിൽ പ്രതികരിക്കാം. ജനാർദ്ദനൻ ബാങ്കില് ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഒരുത്തം വന്നു, അയാളെ വിളിച്ച് മാനേജർ അടുക്ക കൊണ്ടുപോയി, ഒപ്പിടിച്ചു, എല്ലാം എടുത്തു കൊടുത്തു, ഭംഗിയായിട്ട് വിട്ടു. അടുത്തവൻ വന്നു, അടുത്തവനും അങ്ങനെ തന്നെ കൊടുത്തു വിട്ടു. ജനാർദ്ദന്റെ സ്വഭാവം ഇതായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലൊരുത്തം പറഞ്ഞു, നല്ല മനുഷ്യനാണ്, ഇപ്പം ബാങ്കിലൊന്നും ഇത്തരം ആളുകളൊന്നുമില്ല, നമ്മൾ ചെന്നപ്പോഴേ പേപ്പറെല്ലാം എടുത്തു, നമ്മളെ കൊണ്ടുപോയി അവിടെ കൊണ്ടിരുത്തി, വർത്തമാനം പറഞ്ഞു, എല്ലാ പേപ്പറും റെഡിയാക്കി, വേണ്ടത്ര ശ്രദ്ധയോടുകൂടി എടുത്തു തന്നു വിട്ടു. പിടിപ്പത് ജോലിക്കിടയിലും എന്തെങ്കിലും ലാഭം കാണൂട. മറ്റൊരു അഭിപ്രായം ഇപ്പൊ രണ്ടാഭിപ്രായം, രണ്ടാമഭിപ്രായം. അപ്പൊ മൂന്നാമൻ കേട്ടെന്നവൻ പറഞ്ഞു, നിങ്ങൾക്ക് അറിയാൻ മേലായിട്ടാണ്, അയാൾ അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക ബാക്കിയുള്ളവർക്കെതിരായിട്ട്. അപ്പൊ ഇയാള് പണിയെടുക്കുന്നതിനെ പറ്റി അപ്പുറത്ത് വേറെ പണിയെടുക്കാത്ത ഒരുത്തിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, അയാൾ ഇപ്പോഴേ പണി തുടങ്ങിയിട്ടുണ്ട്, എങ്ങനെയാണ് ഇവിടുന്ന് പറഞ്ഞു വിടേണ്ടതെന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, ഈ പണി തുടങ്ങിയാൽ ഞങ്ങളുടെ പണി കൂട്ടുന്നതാണ്, അത് നിങ്ങൾക്ക് അറിയാൻ മേലായിട്ടാണ്. ഈ മേടിച്ചു കൊണ്ടുപോയവൻ അവന് സഹായകമായത് ഈ ഗ്രൂപ്പാണെങ്കിലും ഇത് തന്നെയാണ്. എന്നാലും അവന് സഹായമായതിനേക്കാൾ കൂടുതൽ ഇയാളുടെ ദൂഷ്യമാണ് അവൻ ഇഷ്ടപ്പെടുന്നത്. മനസ്സിലായോന്നറിയാം? അപ്പൊ എത്ര ചിന്തയെ. അപ്പം നിങ്ങളുടെ ചെയ്തിയല്ല വ്യാഖ്യാനിക്കപ്പെടുന്നത്, വ്യാഖ്യാനിക്കുന്നവന്റെ മനസ്സാണ് വ്യാഖ്യാനിക്കുന്നത്. ഇങ്ങനെ പ്രതികരിച്ച് നമ്മൾ നമ്മളെ മനസ്സിലാക്കുമ്പോൾ, അവനെ അല്ല നമ്മളെ മനസ്സിലാക്കും, ഇത് നമ്മളുടെ സ്വഭാവമാണെന്ന് മനസ്സിലാക്കുമ്പോൾ അദ്വൈത സമീക്ഷണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് അപഹരതി അസ്മൈ ഉപഹരതി അസ്മൈ പൂജാതി വിഷയ. അപ്പൊ പൂജാവിഷയ ഉപഭോഗരചന, അതിനാണ് അമ്പലത്തിൽ പോയി തൊഴുമ്പോഴും ഒക്കെ ചക്ഷുരാതി ഇന്ദ്രിയങ്ങളെ സമർപ്പിക്കാനാണ് പോകുന്നത്. നമ്മൾ പോകുന്ന കൈ കൊണ്ടുപോയ പോകുമ്പോഴൊക്കെയാണ് അതിലൂടെ സമർപ്പിക്കുന്നത്. വിഷയങ്ങളെ സമർപ്പിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളെയാണ് അവിടെ സമർപ്പിക്കുന്നത്. അത് സമർപ്പിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ പിന്നെ ഇന്ദ്രിയം എടുത്തുകൊണ്ട് പോരരുത്. പിന്നെ സമസ്ത ഇന്ദ്രിയ വിഷയങ്ങളും സമർപ്പിച്ചതിന്റെ പ്രതീകമായി സമർപ്പിക്കുന്നതുകൊണ്ട് ഇന്നു മുതൽ എന്റെ ഇന്ദ്രിയങ്ങള് വിഷയങ്ങളെ ഞാൻ അവിടെ സമർപ്പിച്ച് പരമമായ പൊരുളിനെ കണ്ട ഇന്ദ്രിയമാണെന്നും അതുകൊണ്ട് ഇനി ഈ ഇന്ദ്രിയം കൊണ്ട് വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കില്ലെന്നും തീരുമാനിക്കാനാ പോയി തൊഴുന്നത്. അവനൊന്ന് തൊഴുതാ മതി, മനസ്സിലായി? ശരിക്ക് തൊഴുമ്പോ ഒന്ന് തൊഴുതാ മതി. പിന്നെ അങ്ങനെ തൊഴുത് ശീലിച്ചതാണെങ്കിൽ, ഇങ്ങനെ കിട്ടിയവനാണെങ്കിൽ പിന്നെ അതിന്റെ ഇതിൽ അവിടെ പോകുമ്പോൾ തൊഴുതു മാത്രം. അതാണ് തൊഴുമ്പം വേണ്ടത്. ഹൃദയത്തിന് ആത്മാവിൽ സമർപ്പിക്കുന്നു. ഹൃദയം സമസ്ത വിഷയങ്ങളെയും ആത്മാവിൽ ഭരിതമാക്കുന്നു. ഹരതി അസ്മൈ എന്നത് ആത്മാവാകട്ടെ ദൃഷ്ട്വേവ തൃപ്തി, സാക്ഷിരൂപ ദൃഷ്ടിയാൽ തന്നെ തൃപ്തം. അതാ തൃപ്തി. നിങ്ങൾക്കൊരു കാര്യത്തില് സാക്ഷി എന്ന നിലയിൽ തൃപ്തി വരുന്നില്ലെങ്കിൽ അനുഭവിച്ചൊരിക്കലും തൃപ്തി വരില്ല. സാക്ഷി എന്ന നിലയിൽ തൃപ്തി വരുന്നുണ്ടെങ്കിൽ അനുഭവിച്ചാലും അനുഭവിച്ചില്ലെങ്കിലും തൃപ്തി വരും.
3: സാക്ഷി എന്ന നിലയിൽ തൃപ്തി വരിക,
2: ശബ്ദവർണ്ണത്തിന്റെ കേൾക്കുമ്പോഴേ ആര് കഴിച്ചു എന്ന് പറഞ്ഞാലും തൃപ്തി വരും, ആർക്ക് കിട്ടി എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് തൃപ്തി വരും. രാമകൃഷ്ണനും ജനാർദ്ദനും കൂടി ഇടത്ത് നടന്നു പോകും. ജനാർദ്ദൻ ഒരു സാധനം കിട്ടിയെന്ന് പറയുമ്പോൾ രാമകൃഷ്ണ തൃപ്തി വരുന്നില്ലെങ്കിൽ രാമകൃഷ്ണ കിട്ടിയാലും തൃപ്തി വരില്ല. ജനാർദ്ദന് കിട്ടുമ്പോൾ രാമകൃഷ്ണ തൃപ്തി വരുമെങ്കിൽ രാമകൃഷ്ണ എക്കാലത്തും തൃപ്തി വരും. മനസ്സിലായി? വിഷയങ്ങളുടെ ഉപഭോഗം അത്രയേ ഉള്ളൂ. ലോകത്തിൽ എവിടെയെങ്കിലും പ്രയോജനപ്പെട്ടല്ലോ. ചില ആളുകള് ചില സാധനങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ആരെങ്കിലും അടിച്ചോണ്ട് പോയി എന്ന് പലരും വന്ന് പറഞ്ഞാൽ അട്ടെ അവൻ ഉപകാരമായല്ലോ, അതവൻ കളയാതിരുന്നാ മതി, നശിപ്പിച്ച് കളയാതിരുന്നാ മതി എന്ന് പറയുന്ന നല്ല ആളുകൾ ഇപ്പോഴും ധാരാളം ഉണ്ട്. കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. സാരമില്ല, അവിടെ ഇവിടെ വെറുതെ ഇരിക്കരുത്, അവൻ ഉപകാരമായല്ലോ, നന്നായി. അല്ലാതെ ഇവിടെ എവിടെയെങ്കിലും കൂട്ടിയിട്ടൊരു സാധനം നമ്മൾ ഉപയോഗിക്കാത്തത് അവൻ കൊണ്ടുപോയി ഉപയോഗിച്ചതിലുള്ള രോഷമോ അത് എന്റേതെന്നുള്ള ആ മുദ്രയിൽ നിന്ന് മാറിപ്പോയല്ലോ എന്നുള്ള ബഹളമൊന്നുമില്ല. അതാണ് ഈ പ്രക്രിയയുടെ ഗുണം. പ്രക്രിയാപരമായിട്ട് അങ്ങനെ പഠിച്ചാലേ ഇത് പഠിക്കാൻ പറ്റൂ. അപ്പൊ അവിടെ തവൈ ദേവ അശ്വന്തിനഭിബന്തി ഏതത് അമൃതം ദൃഷ്ട്വൈവ തൃപ്യതി, ദൃഷ്ട്യൈവ തൃപ്യതി. അതാണ് അപ്പൊ നിവേദ്യം നൽകുമ്പോൾ ദേവത ഈക്ഷണം കൊണ്ട് തൃപ്തിയാകുന്നു. അതിന്റെ പ്രതീകതാണ്. ആധുനികൻ പൂജ ചെയ്യാൻ പോയാൽ സമർപ്പിച്ചതൊന്നും ദൈവം കഴിച്ചില്ലല്ലോ എന്ന യുക്തിയാ ചോദിക്കുന്നത്. പ്രാണായ സ്വഹ, അപാനായ സ്വഹ, സമാനായ സ്വഹ, വ്യാനായ സ്വഹ, ഉദാനായ സ്വഹ എന്ന് അഞ്ച് ആഹൂതികളെ ചെയ്യുന്ന സമയത്ത് എന്തിനായി ഗോഷ്ഠിയൊക്കെ കാണിക്കുന്നത്? ഇത് കഴിച്ചില്ലല്ലോ എന്നാണ് ആധുനികന്റെ ചോദ്യം. ഈ ചോദ്യത്തിന് ഒരുത്തരേ ഉള്ളൂ. കടയിലെ അലമാരയിൽ, ചില്ലിട്ട അലമാരയിൽ ഉഴുന്നോടെ ഇരിക്കുമ്പോ, ഉഴുന്നോടെ അവിടെ ഇരിക്കുകയാണെങ്കിലും നിന്റെ വായിൽ വെള്ളറങ്ങുമെന്ന ചോദ്യം. ചോദ്യം മനസ്സിലായില്ല. ഉത്തരം, അപ്പൊ ഉഴുന്നോടെ കഴിക്കാതെ ഉഴുന്നോടെ ദഹിപ്പിക്കാനുള്ള എല്ലാ സാധനവും നിങ്ങളുടെ ഉദരത്തിലേക്ക് കടന്നു ചെല്ലുമെങ്കിൽ നിങ്ങൾ ഉഴുന്നോടെയെ ആഹരിക്കുക തന്നെയല്ലേ? അല്പം കൂടി കടന്ന് ഉഴുന്നോടെയെ സ്ഥൂലമായി കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ശവങ്ങൾ ഉണ്ടാകുന്നതും ഉത്കടമായ പ്രിയമുണ്ടാകുന്നതും ഉഴുന്നോടയുടെ കാഴ്ചയിലുള്ള ആഹാരമല്ലേ? മാഷെ, കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള മാനസിക വേഴ്ചയോളം മാഷ് കല്യാണം കഴിച്ചിട്ട് ഒരു വേഴ്ചയില്ല. അവിടം വരെയല്ലേ പോകുമെന്ന് പറഞ്ഞു, അത്രേ പോവുള്ളൂ. മാക്സിമം പോകാവുന്ന അവിടം വരെ ഉള്ളൂ. അത് പച്ചയായിട്ട് പറഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ? മാഷ് പേടിക്കണ്ട.
4: സങ്കല്പത്തിൽ ചെയ്യുന്നതാണ് പ്രാക്ടിക്കൽ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അപകടം,
2: കൂടുതൽ സൂക്ഷ്മം, വ്യാപനശേഷി കൂടുതൽ. ലോജിക്കല്ല, അനുഭവവും ലോജിക്കും ശ്രുതിയും. അതെ, ലോജിക്കും ശരി, ലോജിക്കും ശരി എന്നേ ഉള്ളൂ. ശ്രുതി, യുക്തി, അനുഭവം. ഇതറിയാൻ മേലാത്ത വല്ല മണ്ഡലം വിളിച്ചു ചോദിച്ചാൽ ഉടനെ പിറ്റേ ദിവസം രാവിലെ പണി നിർത്തി പോകുന്നവർക്കാണ് മണ്ഡലത്തിലുള്ളത്. ശരിയാണോ? ആലോചിച്ചു നോക്ക്, നല്ലോണം ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. നിങ്ങളോട് ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ നിങ്ങളുടെ മസ്തിഷ്കം പെട്ടെന്ന് നിങ്ങൾ ചെയ്ത പണിയെല്ലാം നിർത്തിവെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വിലതേ അർത്ഥമുള്ളൂ. കാരണം നിങ്ങളിത് ശരിക്കും മനസ്സിലായിട്ടല്ല ചെയ്തതെന്നേ അർത്ഥമുള്ളൂ. അതിത് പഠിച്ചിട്ടേ ചെയ്യാവുള്ളൂ എന്നാണ് ആചാര്യന്മാർ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അത് ചില ആളുകൾ ചെയ്താൽ മതി എന്ന് മലയാളത്തിൽ പറഞ്ഞത്. അത്രയും പറഞ്ഞ് ഞാൻ നിർത്തുക നല്ലത്. ഈ പണി എല്ലാവർക്കും പറ്റിയാലാന്ന് ഞാൻ ഒരു സെമി കോളനിൽ നിർത്തിയാൽ മതി, ബാക്കി വീട്ടിൽ പോയിട്ട് ആലോചിച്ചാൽ മതി. അതുകൊണ്ട് ഇതിന്റെ ഈ പൂജയുടെ പൂജ ചെയ്യുന്നവരുടേതായ ഒരു വ്യാഖ്യാനമുണ്ട്, ബ്രാഹ്മണ വ്യാഖ്യാനം എന്നാണ് അതിന് പറയാം. അതിൽ വളരെ ശക്തമായി ദൃഷ്ടി കൊണ്ട് തന്നെ തൃപ്തിയാവും. ഞാൻ അവരുടെ തൃപ്തിക്ക് ശേഷമായി എടുത്തുകൊണ്ട് വരുന്നത്. സങ്കല്പം കൊണ്ട് തൃപ്തിയാവുമ്പോൾ പൂജ ചെയ്യുന്നവനും സങ്കല്പം കൊണ്ട് തൃപ്തിയാവും. ഈ വിശ്വം തന്നെ സങ്കല്പ പ്രഭവമാണ് വിശ്വം. ഇതിന്റെ പ്രമാണമാണ് തവൈ ദേവ അശ്വന്തിന പിബന്തി ഏതത് അമൃതം ദൃഷ്ടിവ തൃപ്തി തൃപ്തി. നാം ദേവത ഈക്ഷണം കൊണ്ട് തൃപ്തിയാകും. അപ്പോൾ ആത്മാവ് സാക്ഷിരൂപത്താൽ പ്രകാശിച്ച് തൃപ്തി വരുത്തും. അപ്പൊ ഹൃദയത്തിന്റെ തൃപ്തി ആത്മാവിൽ ആരോപിച്ച് തൃപ്യന്തി എന്ന് പറയും. അപ്പൊ ഇവിടെയാണ് പൂജാരി പരമാത്മാവിൽ നിവേദിക്കുമ്പോൾ സ്വത്വനിവൃത്തിയർത്ഥം ദ എന്ന് പ്രയോഗം. അതോടെ അവൻ നിവൃത്തനായി. ദദാത്യ അസ്മൈ ചേതിയന്തി അസ്മിന്നേതം വാ എന്ന പ്രയോഗം. ദദാത്യ അസ്മൈ ചേതിയന്തി അസ്മിന്നേതം വാ, അതിന്റെ അർത്ഥനിഷ്പത്തി. ഇന്ദ്രിയങ്ങൾ ബുദ്ധിയിൽ ലീനം, ബുദ്ധി ആത്മാവിൽ ലീനം, അങ്ങനെ ലീനമാകുന്നത് മനസ്സിലാക്കി ഇതാ എനിക്കിതിന്മേലുള്ള സ്വത്വം നിവർത്തിച്ച് നിനക്കായി തരുന്നു. സ്വസ്വത്വ നിവൃത്തി പരസ്വത്വാപാദന ദാനം. ദാ ശബ്ദത്തിന്റെ അർത്ഥം തന്നെ അതാണ്. ദാ എന്ന് വെച്ചാൽ അക്ഷരത്തിന്റെ ദാനത്തിലെ ദാ എന്ന് പറഞ്ഞാൽ തന്നെ സ്വത്വനിവൃത്തി വരാതെ കൊടുത്താൽ കൊടുത്തവനും വാങ്ങുന്നവനും പാപമാണ്. മാഷ് മുണ്ടും വാങ്ങിച്ചു കൊടുത്തോണ്ട് ഒരാവശ്യത്തിന് പോകും, മാഷ് തൂവലയായിട്ട് പുറകെ വരും, ഞാൻ ഇരിക്കുന്നിടത്തൊക്കെ ഇരിക്കാൻ മനസ്സിലായില്ല. കാരണം മാഷിന്റെ സ്വത്വം നിവർത്തിച്ചിട്ടില്ല. സ്വത്വം നിവർത്തിക്കാതെ തരുന്നൊന്നും വാങ്ങരുതെന്നാണ് ഉടമസ്ഥത. എന്റെ ഉടമസ്ഥത അതിന്മേലുള്ളത്. അത് നിവർത്തിക്കുമ്പോഴാണ് ഞാൻ ഉയരുന്നത്. ഞാൻ തുച്ഛാധിപതി എന്നുള്ളതിൽ നിന്ന് സർവാധിപതിയായിട്ട് വളരുകയാണ്. ഇപ്പൊ ഞാൻ ഇതിന്റെ അധിപതിയാണെന്ന് പറഞ്ഞാൽ, രാമകൃഷ്ണ വീട്ടിന്റെ കാർന്നവരാണെന്ന് പറഞ്ഞാൽ അത്രയും സ്ഥലത്തേ ഉള്ളൂ രാമകൃഷ്ണന്റെ സ്വാതന്ത്ര്യവും വളർച്ചയൊക്കെ. രാമകൃഷ്ണ വീട്ടിനകത്ത് ഒതുക്കി രാമകൃഷ്ണൻ കിഞ്ചിത് ജീവനായി, കിഞ്ചിത് ചെറുത്. ഇത് കേട്ടിട്ട് ആളെ പോലെ അതിന്റെ അല്ല എല്ലാത്തിനെയാണെന്ന് പറഞ്ഞാൽ അവൻ ആരോഗ്യമായിരിക്കില്ല. രാമകൃഷ്ണൻ കേട്ടിട്ട് ഉടനെ പുറത്തിയാടിയിട്ട് നാളെ മുതൽ വീടിന്റെ മാത്രമല്ല എല്ലാത്തിന്റെ അധിപതിയാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് അങ്ങനെ കിടന്ന രാമകൃഷ്ണന്മാർ ചിലപ്പോൾ എടുത്ത് ഒടിച്ചുകൂട്ടി പുറത്തു കളയും. അങ്ങനെ ആകണമെങ്കിൽ ആദ്യം എല്ലാത്തിലുമുള്ള എന്റെ ആധിപത്യം വിട്ടുകിട്ടണം. കേട്ട ചുമ വലിയ അപകടമുള്ളൊരു കേൾവി, ഞാൻ ഓർത്തില്ല ആദ്യം. രാമകൃഷ്ണൻ എന്നെ നോക്കി ചിരിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. രാമകൃഷ്ണൻ അയലോകത്തിന് പതുക്കെ മറ്റുള്ളവരുടെക്ക് ഇവിടെയൊക്കെ ഞാൻ അധിപനാണ് സ്വാമി പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കിഞ്ചിത് ജീവനൊന്നും ആകണ്ട, എനിക്കൊരു പേടി തോന്നി. അങ്ങനെ ആ തല്ലുകൊണ്ട് കഴിയുമ്പോഴത്തേക്ക് ടീച്ചറാണെ പറയുകയും ചെയ്യും, പാവ രാമകൃഷ്ണൻ മര്യാദയ്ക്ക് നിന്നാണ് സ്വാമിയാരി കാരണമായി കിഞ്ചിത് ജീവൻ. അതെനിപ്പോഴാ ഓർത്തം. ഓർത്തില്ലായിരുന്നെങ്കില് രാമകൃഷ്ണന്റെ ആ എന്നെ നോക്കിയുള്ളൊരു ചിരി കൊള്ളാമല്ലോ സ്വാമി, ഇതൊന്ന് ആളവന് പരീക്ഷിച്ച് കളയാ. അത് മാത്രമല്ല അഭിമതരസവും രേവതി ലോചനാംഗവുമായ ഫലായുഷമെങ്ങാനും കടന്നുകൂടിയാൽ നമുക്ക് മനസ്സിലായാ മതി വിചാരിക്കാം, ബാക്കി ആർക്കും മനസ്സിലാകണ്ടെന്ന് വിചാരിച്ച. അപ്പൊ ആ കിഞ്ചിജ്ഞത്വം എന്നാണ് അതിനെ പറയാ.
4: ദാനം ഉപാധിരഹിതമായിരിക്കും.
2: ഉപാധിരഹിതം എന്ന് പറഞ്ഞാൽ അതിനകത്തുനിന്ന് സ്വത്വം നിവർത്തിക്കാം, എന്റെ എന്നത് നിവർത്തിക്കാം. അല്ലാത്ത നമ്മൾ കൊടുത്തൊന്നും ദാനമല്ല. ഈ അമ്പലത്തിനൊക്കെ കാണിക്കൊണ്ടോ കൊടുത്തില്ല, അവിടെ പേരില്ലേ? ആ പേരെഴുതിയിടത്തോളം കാലം ദാനമല്ല. ദാനാണെന്ന് പറഞ്ഞ് പ്രസംഗിച്ച് മേടിക്കും, ദാനമല്ലത്. കാരണം മറ്റവന്റെ പേര് പിന്നെ അതൊന്നും വിട്ടുപോയിട്ടില്ല. തട്ടമ്പുറത്ത് ഇത്യാദിയുടെ മകൻ ഗോപാലൻ നടക്കി വെച്ചതെന്ന് അതിൽ എഴുതിയിട്ടില്ലേ? ഗോപാലൻ ഇപ്പോഴും അതൊന്നും വിട്ടിട്ടില്ല. പിന്നെ അങ്ങനെ ദാനം ഉണ്ടാകും. പണ്ട് ദാനം ചെയ്യുമ്പോൾ ദാനത്തിനൊരു നിയമമുണ്ട്, കാരണം കയ്യിലുള്ളൊഴിക്കും, വെള്ളമൊഴിച്ച് പ്രാർത്ഥിക്കും. ഇങ്ങനെ അങ്ങനെയാ ദാനം ചെയ്യുന്നത്. ദാനം ചെയ്യുമ്പോൾ എന്റെ അല്ലാതായിട്ടാണ്. അതുകൊണ്ടൊരു പൂശാരിയും പറ്റിച്ചിട്ടുണ്ടെന്നാണ് പുള്ളിയെ അമ്പലത്തിൽ ശാന്തിക്കാരനായിട്ട് വെച്ചു. ശാന്തിക്കാരനായിട്ട് വെച്ച് പുള്ളി എന്ത് ചോദിച്ചാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നടവരും എല്ലാം കൂടെ എടുത്ത് ഭഗവാന്റെ കൈ കൊടുക്കും. ഭഗവാൻ ഇങ്ങനെ കഴിവിച്ചിട്ടുണ്ട്, ഇങ്ങനെ കഴിവിച്ചിട്ടുണ്ട്, ഈ കൈക്കകത്തോട്ട് കൊടുക്കും. ഭഗവാന്റെ സൈഡിൽ പോയി ദാനം കൊടുക്കുന്നവന്റെ മന്ത്രം ചെല്ലും, ദാരിദ്ര്യം കൊണ്ടാണ്. അപ്പുറത്ത് നിന്ന് ദാനം വാങ്ങിക്കുന്നവന്റെ മന്ത്രം ചെല്ലും, വാങ്ങിച്ചുകൊണ്ട് പോകും. ഇപ്പൊ കുറെ ഇപ്പൊ കമ്മിറ്റിക്കാരെല്ലാം കൂടെ കൂടി തീരുമാനിച്ചു, കാരണം വെച്ചാൽ ഈ വരവ് കുറവാണ്, വെയിൽ കക്കുന്നുണ്ടെന്ന് തീരുമാനിച്ചു. അതിന് പ്രശ്നമൊക്കെ വെച്ചു. ഇപ്പൊ പ്രശ്നം വെക്കാനായിട്ട് ജ്യോതിഷിയെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം ജ്യോതിഷി പല വഴിക്ക് ആലോചിച്ചുകള്
4: കമ്മിറ്റി ജ്യോതിഷക്കാരൻ സംശയിച്ചു.
2: അതെ, സംശയിച്ച് പതുക്കെ ചെറിയ സൂത്രമൊക്കെ ഇണക്കി ഇത് എങ്ങനെയെങ്കിലും ന്യൂസ് പിടിക്കാന്ന് വിചാരിച്ച് പതുക്കെ ശ്രമമൊക്കെ നടത്തി. അപ്പൊ കാര്യമായ ന്യൂസ് ഒന്നും കിട്ടിയില്ല. പക്ഷെ ഒരു കാര്യം, ശാന്തികാരൻ കയറി പോകാൻ നേരത്ത് പറഞ്ഞു, ശ്ലോകമായി ചൊല്ലിയിട്ട് പറഞ്ഞു, സംസ്കൃതം രണ്ടുപേർക്കും അറിയാവുന്നവർ കുഴപ്പമൊന്നുമില്ല, വിധിയാം വണ്ണം ചെയ്യേണ്ടവൻ ചെയ്യേണ്ട പോലെ ചെയ്താൽ അതിനെ അറിയാൻ മേലാത്തവും വല്ലതും പറഞ്ഞാൽ തട്ടവനായിരിക്കും കിട്ടുന്നതെന്ന് പറഞ്ഞ് ചേരിപ്പോയി. ഇത്രയാണ് സംസ്കൃതത്തിൽ പുള്ളി ചൊല്ലിയത്. അപ്പൊ ഇയാളും ഈ കർമ്മം ചെയ്ത് ശീലിച്ചിട്ടുള്ളവനാണ്. അന്ന് ജ്യോതിഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ജ്യോതിഷമായിട്ട് പ്രത്യേകം പഠിക്കുക, നമ്പലത്തിന്റെ അകം കാണാത്തവനാണ് ദേവപ്രശ്നത്തിന് വന്നിരിക്കുക. മനസ്സിലായോന്നറിയില്ല. ദേവപ്രശ്നം പറയണമെന്നുണ്ടെങ്കിൽ തന്ത്രം അറിയണം, ആഗമം അറിയണം, എല്ലാം അറിയണം. അതറിയാതെ എങ്ങനെയാ പ്രശ്ന ജ്യോതിഷം നടത്തുന്നത്? ദേവപ്രശ്നം എങ്ങനെ പറയുക? ഇന്ന അത് വേണമെന്നില്ല. അതുകൊണ്ട് പല സൂത്രപ്പണിയിലോ പറയുന്നത് മറ്റേൾക്ക് അതല്ല, അതറിയാം, വിധി അറിയാവുന്നവനാണ്. അതുകൊണ്ട് ഇളാ ശ്ലോകത്തിന്റെ അർത്ഥം ഇങ്ങനെ വെച്ച് മനനം ചെയ്ത് നോക്കി. ഏതായാലും മനനം ചെയ്തതിന്റെ കൊണ്ടാണോ അല്ലയോ എന്നറിയില്ല, അയാൾ നോക്കിയപ്പം മോഷണമില്ല. ഇങ്ങനെ പറയും പണ്ട്. കാരണം വെച്ചാല് ദാനമാണ് കൊടുത്തിരിക്കുന്നത്, ഭഗവാൻ ദാനം കൊടുത്തതാണ്. അപ്പൊ സ്വത്വം നിവർത്തി വരുത്തിയിട്ടുണ്ട്, സ്വത്വം നിവർത്തിക്ക് മന്ത്രമുണ്ട്. അപ്പൊ ആ സ്വത്വം നിവർത്തിച്ചിട്ട് വേണം കൊടുക്കാൻ, സ്വത്വം നിവർത്തിക്കാതെ കൊടുക്കരുത്. അങ്ങനെ കൊടുത്താൽ അവിടെ ഇതാണ്. അപ്പം ആ രീതിയില് അങ്ങനെ ആണ് അതിന്റെ നിഷ്പത്തി. അപ്പൊ ഇന്ദ്രിയങ്ങൾ ബുദ്ധിയിൽ ലീനമാകുമ്പോൾ ഇന്ദ്രിയങ്ങളുടേതല്ല ഒന്നും എന്നറിഞ്ഞ് സമർപ്പിക്കുകയാണ് ബുദ്ധിക്ക്. ബുദ്ധി അല്ലെങ്കിൽ ഹൃദയം ആത്മാവിൽ ലീനമാവുകയാണ്. അപ്പൊ സത്യത്തിന്റെ സതീയ വിധി സത്യം എന്ന വ്യാഖ്യാനത്തിൽ നമ്മൾ ഇത് കാണുന്നത്. അസത്യം യ എന്നാലും സത്യം. അപ്പൊ ഇടയിൽ തീ അനൃതം. അപ്പൊ സയ ഇവ ആദി അന്ത സത്യം. ന തീയെ സമാപ്തമാക്കുന്നു, ആ നാ എന്ന പ്രയോഗം തീയെ സമാപ്തമാക്കുന്നു. ഇങ്ങനെ അക്ഷര വ്യാഖ്യാനം എടുക്കണം. അപ്പൊ ആത്മാവിന്റെ സ്വരൂപം മാറും. ആദാവന്തേച എന്നാസ്തി വർത്തമാനേവി തത്തഥ ആദാവന്തേചയത്തിഷ്ഠേ തത് സത്യമിതി കൃത്യതേ എന്നാണ് മൃത്തികേത്യേവ സത്യം. ആദാവന്തേചയന്നാസ്തി ആദിയും അന്തവുമില്ല, നാസ്തിയാണില്ല. അങ്ങനെയാണെങ്കിൽ മധ്യത്തിലും. ഇപ്പം വർത്തമാനേവി തത്തഥ ആദി അന്തവും ഇല്ലാത്ത ഒന്ന് വർത്തമാനത്തിലുണ്ടെങ്കിൽ തന്നെ ഇല്ലാത്തതാണ്. പപ്പൻ മാഷ് എന്നത് 1960 ജനിച്ചതെങ്കിൽ അല്ലെങ്കിൽ 50 ജനിച്ചതെങ്കിൽ 50 മുതൽ ഇന്ന് വരെ കാണുന്ന പപ്പൻ മാഷ് 50 മുമ്പില്ല. 50 മുമ്പില്ലാത്ത പപ്പൻ 2050 ശേഷം ഇല്ലാതാകുന്ന പപ്പൻ 50 2050 ഇടയിൽ ഇല്ല. സിമ്പിൾ ലോജിക്കൽ, സിമ്പിൾ ലോജിക്കൽ. നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുവും ആദിയിലും അന്ത്യത്തിലും ഇല്ല. അങ്ങനെയാണെങ്കിൽ മധ്യകാലത്തും ഇല്ല. മണ്ണ് കുടമായി കുടം കാണുന്നു, കുടം ഉണ്ടാകുന്നതിന് മുമ്പ് മണ്ണ്, കുടം പൊട്ടിക്കഴിഞ്ഞ് മണ്ണാണെങ്കിൽ കുടവും മണ്ണല്ലാതെ. അതിന് പ്രതിഭാസം, അതിന് പേര് പ്രതിഭാസം. കാണുന്നു എന്നുള്ളത് കൊണ്ട് ഉള്ളതല്ല. പാതിയില്ല, അന്ത്യത്തിലില്ല, ഇടയ്ക്കുണ്ടാവില്ല. ഈ ഉപനിഷദനുസാരം നമശിവായുടെ നൈരുക്ത പ്രക്രിയ വെച്ച് നോക്കിയാൽ കനകനന്ദി, ഗിരികനന്ദി, സോമനന്ദി മൂന്നെണ്ണം എടുക്കണം. കനകനന്ദി ദീപ്യമാനഹ പ്രകാശമാനഹ കനക, കാമയമാനഹ കനക, ഗച്ഛൻ കനക. അപ്പൊ കനകനന്ദിയിൽ വിൽപ്പത്യർത്ഥം ജ്ഞാനം അല്ലെങ്കിൽ പ്രകാശശക്തി. അപ്പോ നന്ദി എന്ന് പറഞ്ഞാൽ കനകനന്ദി പ്രകാശം. ഗിരികനന്ദി എന്ന് പറഞ്ഞാൽ ഇച്ഛാശക്തി. പ്രകാശമാനക കനക, കാമയമാനക കനക, ഗച്ഛൻ കനക. മൂന്നും എടുക്കാം ഒരേ കനകനന്ദിയിൽ തന്നെ. അപ്പൊ ജ്ഞാനം പ്രകാശശക്തി, ഗതീയശക്തി ക്രിയാശക്തി, ഇച്ഛാശക്തി കാമശക്തി. അപ്പൊ മൂന്ന് ശക്തി. അപ്പോ സത്യയുഗിയായ തലത്തിലേക്ക് ചുണ്ടുന്ന ഒരു പ്രയോഗമാണ് ഇവിടെ നന്ദികേശ്വര പ്രയോഗം. അതിന് പ്രക്രിയയിൽ പഠിക്കണം. കലി ശയാനോ ഭവതി. എന്താ കലി? നേരത്തെ പറഞ്ഞൊന്നും അല്ല കലികാലം. കലി ശയാനോ ഭവതി സംജിഹാനസ്തു ദാപര ഉത്തിഷ്ടം ത്രേതാഭവതി കൃതം ഭവതി വൈ ചരൈവേത്തി ചരൈവേത്തി. ഇങ്ങനെയാണ് അതിന്റെ ശ്ലോകം കിടക്കുന്നത്. അതായത് പുരുഷഹീന പുരുഷാർത്ഥഹീനനായി ഉറങ്ങുന്നത് കലിയുഗത്തിൽ. കൂടുതൽ ആളുകൾ ഇപ്പൊ അങ്ങനെ ആയതുകൊണ്ട് സമഷ്ടിയിൽ ഇത് കലിയുഗം. പുരുഷഹീനനായി, പുരുഷാർത്ഥഹീനനായി ഒരുവൻ തമസിലണ്ട് കിടന്നാൽ അവൻ കലിയുഗത്തിലാണ്. അപ്പൊ യുഗം പഠിക്കേണ്ടത്, യുഗം പഠിക്കേണ്ടത് ഒരു കാലഘട്ടത്തെ ആയിട്ടല്ല, ആ മാനസികാവസ്ഥയായിട്ടാണ്. അത്തരം ആളുകൾ സമഷ്ടിയിൽ കൂടുതലാണെങ്കിൽ ആ യുഗം കലിയുഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കലിയുഗത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ മറ്റു യുഗത്തിലേക്ക് പോകാം, പ്രവേശിക്കാം. യുഗ ചിന്തനം മനസ്സിനെ അടിസ്ഥാനപ്പെടുത്തിയ യാതൊരുവൻ പുരുഷഹീനനായി ശയാനോഭവതി കലി ശയാനോഭവതി. അല്ലാതെ കലിയുഗം എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാലഘട്ടമൊന്നുമല്ല. ഇത് കലിയുഗത്തിലെ ഇത്ര ആണ്ട് തീയതി അങ്ങനൊന്നുമല്ല ഭാരതീയ സംഹിത. അപ്പൊ അങ്ങനെയുണ്ടെന്ന് തോന്നുന്നു അതിലേ. അതൊക്കെ വെച്ചിട്ട് അവസാനം നിങ്ങളെ ഭ്രമിപ്പിക്കുമ്പോ ഈ കലിയുഗ വർണ്ണനയില് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഈ യുഗത്തിലെങ്കിൽ അതും കൂടെ കൂടി സമ്മതിക്കേണ്ടി വരും. അപ്പൊ പുരുഷഹീനനായി, പുരുഷാർത്ഥഹീനനായി ഉറങ്ങുന്നവൻ കലിയുഗത്തിൽ, എഴുന്നേറ്റിരുന്ന് ചിന്തിക്കുന്നവൻ സംഹിജാനതയുള്ളവൻ ദ്വാപരത്തിൽ. അതിൽ നിന്ന് എഴുന്നേറ്റാൽ ദ്വാപരമായി സംഹിജാനസ്തു ദ്വാപര ഉത്തിഷ്ഠൻ ഊർത്വതിഷ്ഠൻ. മുകളിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയ ത്രേതായുഗത്തിൽ സംസാരത്തിൽ നിന്ന് അവന് വൈരാഗ്യം വരാൻ തുടങ്ങി. യാതൊരുവൻ ഈ സംസാരത്തിന്റെ മായാമഗ്നതയിൽ മുങ്ങിക്കുളിച്ച് പുരുഷാർത്ഥഹീനനായി ദൃശ്യമാണ് സത്യം എന്ന് തീരുമാനിച്ച് താൻ ഒരു കഴിവുമില്ലാത്തവനാണ്. പണ്ടത്തെക്കാൾ ഇന്ന് കൂടുതലാത്ത അതുകൊണ്ട് നിങ്ങളൊക്കെ ജനിച്ചു കഴിഞ്ഞൊരു പത്തണ്ണയുടെ വിദ്യാഭ്യാസം കിട്ടിയാൽ പാസ്പോർട്ടും വിസയൊക്കെ അന്വേഷിക്കുന്നു. പോകാത്തവനും പോയവനും ഇവിടെ ജീവിക്കുന്നുണ്ട്, പോകാത്തവനും പോയവനും ഇവിടെ ജീവിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒന്നുമില്ല, ജീവിക്കാൻ ഒരു നിർത്തിയില്ല എന്ന് പറഞ്ഞാൽ പോകുന്നവൻ ഏതായാലും പോകുന്നത്, പോകാത്തവനും ചിന്തിക്കുന്നതാണത് തന്നെ. ശരിയല്ലേ? പോയിട്ട് വളരെ മെച്ചമൊന്നും ഭൗതികമായി വളരെ മെച്ചമൊന്നും ഇല്ല, ഭൗതികമായും ഇല്ല. അവിടുന്ന് അയക്കുന്ന കാശൊക്കെ ഭാര്യയുടെ ആങ്ങളമാരും അച്ഛനും ഒക്കെ എടുത്ത് ചെത്ത് ശൈലി ജീവിച്ച് ഇവൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഭാര്യ വല്ല ഓട്ടോ ഡ്രൈവറുടെ കൂടെയും പോയി, ഒരുമാതിരി ഒരു ജീവിതവും ഇല്ലാത്ത. അപ്പൊ ഈ ഒന്നിനും പറ്റാത്ത പുരുഷാർത്ഥഹീനനായി ദൃശ്യപ്രപഞ്ചത്തിന്റെ പിന്നാലെ അതുണ്ടായാൽ ഇതുണ്ടായാൽ എല്ലാമായി എന്ന ധാരണയിൽ പോകുന്നവൻ കലിയുഗത്തിൽ. ദൃശ്യത്തിന്റെ മത്സരത്തിലാണ് ഈ വഴക്കൊക്കെ. അവിടെ മതിൽ കെട്ടി നിങ്ങളെ കൊണ്ട് എന്ത് മനുഷ്യയെ കൊള്ളാം, ഉടനെ ബ്ലേഡിന് പണം എടുക്കാൻ പോയി മതിൽ കെട്ടാൻ, മതിൽ കെട്ടി ബ്ലേഡിൽ അടയ്ക്കാൻ പറ്റില്ല, ഭാര്യയും ഭർത്താവോട് തീർത്തു ജീവിതം. മറിച്ച് മതിൽ കെട്ടിയില്ലെങ്കിലും ഇതിനകത്ത് സ്വസ്ഥതയോടെ കഞ്ഞി കുടിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു കൊടുക്കാൻ അറിയുന്നവൻ എഴുന്നേറ്റ് നിൽക്കുന്നവനാണ്. നമ്മൾ കഞ്ഞി കുടിക്കുന്നില്ലേ, മതിലില്ലാത്തതുകൊണ്ട് ആർക്കും കയറി വരാവല്ലോടി. അതുകൊണ്ട് വല്ലവരുടെയും പോക്കറ്റിൽ നിന്ന് വല്ലതും വീണാൽ അത് നമുക്കെടുക്കാം എന്ന് പറയാനുള്ളൊരു ചമ്പൂറ്റം വേണം. ഉടനെ ലോൺ എടുക്കാൻ പോകേണ്ടി വരരുത്. അപ്പൊ അതുകൊണ്ട് ആ ഊർധ്വം തിഷ്ഠൻ.
5: ഓം നമഃ ശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
2: ചരൈവേത്തി ചരൈവേത്തി അറിഞ്ഞു സഞ്ചരിക്കാൻ പറയുന്നവൻ കൃതയുഗത്തിൽ. അവിടെ സംഹിജാനത ഉത്തിഷ്ഠത ചരൻ, ഇത് കനക താത്വാർത്ഥ. കനക ശബ്ദത്തിന്റെ അർത്ഥം ഇത്രയാണ്. അപ്പൊ മനസ്സിലായി നന്ദി. ഒന്നാമത്തത് കനകനന്ദി, ഗിരികനന്ദി. ഇവേ പ്രകൃതികൃതവും പർവ്വതവത് സ്ഥൈര്യം, നല്ല സ്ഥൈര്യത്തോടുകൂടിയുള്ള നിപ്പ്. പുരാണത്തിൽ ഉപമന്യുവിന്റെ തപസ് സ്ഥൈര്യമുള്ളതാണ്, വായിച്ചിട്ടുണ്ടാവും. അത് പർവ്വതവത് സ്ഥിരമായി നിൽക്കുക ബുദ്ധി, അത് ഗിരികനന്ദി. സോമനന്ദി മൂന്ന്, സൗമ്യ ഗുണമുള്ള സോമൻ. സ ഉമ എന്ന് ഓർത്തെടുക്ക, ഉമയോടുകൂടിയത് എന്നെടുക്കാം. ഉമാസഹിതം, ഉമ ബ്രഹ്മവിദ്യ, കേനോപനിഷത്ത് പ്രമാണം. കേനോപനിഷത്തില് ദേവന്മാരെ പരീക്ഷിക്കാൻ വരുന്ന ഉമയാണ്. അപ്പോ അവിടെ ഉമയ്ക്ക് ബ്രഹ്മവിദ്യ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ബ്രഹ്മവിദ്യയോടുകൂടിയത് ബ്രഹ്മവിദ്യ പ്രാപ്ത നന്ദി. അപ്പൊ ആദ്യത്തത് യുഗങ്ങളെ അതിക്രമിച്ച വിവേക വൈരാഗ്യാദികൾ വന്ന് ജ്ഞാനത്തിലേക്ക് കയറിയ അവസ്ഥ. രണ്ടാമത്തത് സ്ഥിതപ്രജ്ഞതയിൽ നിന്ന അവസ്ഥ. മൂന്നാമത്തത് ബ്രഹ്മവിദ്യാപ്രാപ്തി വന്ന് സമാധിസ്ഥനായ അവസ്ഥ. അപ്പൊ ഇതിന്റെ മൂന്നിന്റെയും ഈശ്വരൻ നന്ദികേശ്വരൻ. ക്ലിയർ? കനകേശ്വരൻ, ലക്ഷ്മീശ്വരൻ, ഗിരികേശ്വരൻ എന്നെല്ലാം പറയും. അപ്പോ അത് കുറച്ചുകൂടെ നല്ല രീതിയിൽ പറഞ്ഞാൽ ഗിരികേശ്വര ഗിരാവാണി അസ്യാസ്ഥീതി ഗിരിക, ഗിരികേശ്വർ വാണീശ്വർ, വാണീശ്വരൻ വിദ്യേശ്വരൻ. അപ്പൊ വിദ്യാനന്ദി, ലക്ഷ്മീനന്ദി, ശാന്തി നന്ദി ഇങ്ങനെയും പറയാം. ഇതെല്ലാം അവിടെ ചേരുന്നതാണ്. പുഷ്പതന്തൻ ഇത് പറയുന്നുണ്ട്, മധുസ്പീതാവാച പുരമഥന ബുദ്ധിർ വ്യവസ്ഥിത. അപ്പൊ അതിന് ഈ വിദ്യ ശരിയായ വഴിയിൽ കിട്ടിയാൽ, വിദ്യ ശരിയായ വഴിയിൽ കിട്ടിയാല് ആ വിദ്യക്ക് ശക്തി കൂടുതലാണെന്നാണ് കാളിദാസന് തെളിയിച്ചിട്ടുണ്ട് ഒരിക്കൽ ഭോജരാജാവിന്റെ. ഭോജരാജാവ് കാളിദാസനോട് പറഞ്ഞു, ഞാൻ മരിച്ചാലത്തെ ഒരു കവിത എഴുതാൻ പറഞ്ഞു. അപ്പോ കാളിദാസൻ പറഞ്ഞു, മരിച്ചില്ലല്ലോ, ഇപ്പൊ എഴുതാൻ പറ്റില്ല. കാളിദാസന്റെ അഹങ്കാരമാണത് എന്നുള്ളതുകൊണ്ട് ഭോജരാജാവ് കാളിദാസനെ പുറത്താക്കി പറഞ്ഞുവിട്ടു. പറഞ്ഞുവിട്ട് കാളിദാസൻ വെളിയിൽ താമസിക്കുമ്പോൾ ഭോജരാജാവ് വേഷം മാറി കാളിദാസൻ താമസിക്കുന്നിടത്തെത്തി. അപ്പോ കാളിദാസൻ ഈ വന്നയാളിനെ കണ്ടു, സ്വീകരിച്ചിരുത്തി. ഇപ്പൊ എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഇങ്ങനെ എവിടുന്നാണ് വരുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ വരുന്ന സ്ഥലമൊക്കെ പറഞ്ഞപ്പം നമ്മുടെ ആത്മമിത്രമായ ഭോജരാജാവിന് സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ചു. അപ്പോ അദ്ദേഹം കരയാൻ തുടങ്ങി. പെട്ടെന്ന് കരഞ്ഞു, ഉത്കണ്ഠയായി, തൊണ്ട ഇടറി. അപ്പോ എന്താ പറ്റിയതെന്ന് ചോദിച്ചു. പറഞ്ഞ അദ്ദേഹം ദിവംഗതനായി എന്ന് പറഞ്ഞു. അപ്പൊ ഒരു കവിത വന്നു, അദ്യധാര നിരാധാര നിരാലംബ സരസ്വതി പണ്ഡിത ഖണ്ഡിത സർവേ ഭോജരാജേ ദിവംഗതേ. ശബ്ദം തീർന്നില്ല, ഭോജരാജാവ് വീണു. ആണ് ഉത്തമ കവികളുടെ നാവിലെ ശബ്ദം വാണിയാണ്. അത് വെറും വാക്കല്ല. നമ്മളിപ്പോ കളിക്കുന്ന കളിയെല്ലാം വൈഖരി കൊണ്ടാണ്. ശബ്ദശാസ്ത്രം അറിഞ്ഞവനൊരു ശബ്ദം പ്രയോഗിച്ചാൽ ആ ശബ്ദം അസ്ത്രങ്ങളെക്കാൾ കൂടിയതാണ്. അത് സ്വീകരിക്കുന്ന സ്വീകരണി അത്രയും പറ്റിയതാണെങ്കിൽ വാക്കിലാണെല്ലാം ഇരിക്കുന്നത്. കാളിദാസൻ ചൊല്ലിത്തരുന്നു, അദ്യധാര നിരാധാര നിരാലംബ സരസ്വതി. സരസ്വതി നിരാലംബയായിരിക്കുന്നു ഭോജരാജാവ് മരിച്ചെങ്കിൽ. പണ്ഡിത ഖണ്ഡിത ഭോജരാജേ ദിവംഗതേ. കേൾക്കും താഴെ. അപ്പോ ഇത് കഴിഞ്ഞ് കാളിദാസൻ വീണ്ടും വീണ് കഴിഞ്ഞപ്പോ കാളിദാസൻ വീണ്ടും മാറ്റി ചൊല്ലി. അങ്ങനെയാണ് കഥ തന്നെ. അദ്യധാര സദാധാര സദാലംബ സരസ്വതി പണ്ഡിത മണ്ഡിത സർവേ ഭോജരാജേ ഭുവംഗതേ. പൌരാണികർ ഇപ്പോഴും നമുക്ക് വെളിച്ചം നൽകി പറയുന്നത്, വാക്കതുപോലെ മനസ്സിനോട് ചേർത്തെടുത്താൽ ഈ പ്രപഞ്ചത്തിൽ എന്തും നിങ്ങൾക്ക് സംഭവിപ്പിക്കാം. തപസ്സുള്ളവന്റെ ഒരു വാക്കുമതി എത്ര ലക്ഷം രൂപയേക്കാൾ ശക്തമായിരിക്കും. പണ്ട് ഭിഷഗ്വരന്മാർ, ഋഷിമാർ, പൂജ ചെയ്യുന്നവർ ഇവരൊക്കെ വാക്വിശുദ്ധി ഏറ്റവും വലുതായി കണക്കാക്കി. ഇന്നില്ല. ഏറ്റവും വലിയ ശക്തി അവരുടെ വാക്കാണ്. അവരെന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ കൂടെ ചലനം ഉണ്ടാവും. ചലനം ഉണ്ടെങ്കിലേ ഒരു വാക്ക് തുറക്കും. വീണാവാഹിനി, വീണാവാദിനി അവരോടൊപ്പം സദാ നൃത്തം ചെയ്യുമെന്നാണ്. ആ നാവിൽ നിന്നൊരു വാക്ക് വീഴാൻ പ്രപഞ്ചം തയ്യാറെടുത്ത് നിൽക്കുമെന്ന് വരെയാണ് കാളിദാസാദ്യന്മാരിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്. ഭോജരാജൻ ഉണ്ടാവും, ജീവിക്കുകയും ചെയ്തു. അപ്പൊ കവിവാണിയുടെ ചമത്കാരം ആശ്ചര്യകരമാണ്. അപ്പൊ ഗിരിക നന്ദീശ്വരൻ ബ്രഹ്മവിദ്യാധാരികളിൽ അഗ്രഗണ്യനാണ്. അത് പറയാനായി ഉദാഹരണം പറഞ്ഞു. സപ്തശതിയിലും പറയുന്നു, വിദ്യാസേ മസ്തസ്തവ ദേഹിഭേദ സ്ത്രീയ സമസ്ത സകലാ ജഗത്സു. എല്ലാ വിദ്യയും അംബയുടെ ഭിന്ന ഭിന്ന രൂപങ്ങളാണ്. വിദ്യാ കാമസ്തു ശങ്കരം ജ്ഞാനമിച്ഛേതു ശങ്കര സർവ വിദ്യ അധിഷ്ഠേതാവായ സോമനന്ദീശ്വരൻ. സാക്ഷാൽ ശിവശങ്കർ അവിടെ നന്ദീശ്വര എന്നുവരെ പ്രമഥനാഥ. ഇനി പ്രമഥനാഥൻ ആകെ ഈ സാധനം എന്ന് പറഞ്ഞാല് കേൾക്കുമ്പോൾ ഒരു നാശിവായേ ഉള്ളൂ. വൈദിക സംസ്കൃതി അനുസരിച്ച്, സംഹിത അനുസരിച്ച് ഈ മന്ത്രത്തിൽ എന്തുമാത്രമുണ്ട്! ഇത്രയും സംഗതികളെയെല്ലാം ഈ അഞ്ചക്ഷരത്തിൽ ഒതുക്കിവെച്ച് ആദ്യത്തെ അക്ഷരമായി പ്രണവം സമസ്തചരാചര ജഗത്തിനെയും ചേർത്ത്, ഭൂതഭവ്യ ഭവിഷ്യത്തുകളെയും ചേർത്ത് അതിനെ ഭാവന ചെയ്തുകൊണ്ട് ജപിക്കുന്നവൻ എന്തു തന്നെ നേടില്ല. ശരിയായിരുന്നു, ഋഷിഛന്ദസ്സുകളോടുകൂടി നിത്യമായി ജപിച്ചാൽ എല്ലാം കിട്ടും, സംശയവും വേണ്ട.
4: ഇതിന്റെ ഛന്ദസ്സും
2: അതൊക്കെ വൈദികമാണ്, അതുകൊണ്ട് വൈദികമായ ഛന്ദസ്സൊന്നും ഇപ്പം നോക്കാൻ പോകേണ്ട, ചുമ്മാ അങ്ങ് ജപിച്ചാൽ. നല്ലത് ബ്രാഹ്മ മുഹൂർത്തമാണ്, ഏത് മന്ത്രവും ജപിക്കാം. ഭാരതത്തിലെ ബ്രാഹ്മമുഹൂർത്തം ഒരു രണ്ടര മൂന്ന് ക്ഷേമം ബ്രാഹ്മമുഹൂർത്തം ആരംഭിക്കും. ചെറിയ ഭേദം ഉണ്ടാവും, ഓരോ അന്തരീക്ഷ അതായത് മാസങ്ങളുടെയും വർഷങ്ങളുടെയും വരുമ്പോൾ ചെറിയ മാറ്റം വരും. അങ്ങോട്ടും ഇങ്ങോട്ടും ഉദയ വരം, ഏഴര നാഴിക, ഉദയാൽ പൂർവ്വം. അതായത് ഏഴര നാഴിക ഉദയാൽ പരം എന്ന് പറയുമ്പോൾ മൂന്ന് മണിക്കൂർ അല്ലെ, രണ്ടാറും മൂവരെ ഒന്നര, മൂന്ന് മണി മുതൽ രണ്ട് മണി എന്നൊന്നുമല്ല, ഉദയാൽ പൂർവ്വം ഏഴര നാഴിക എന്നാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ, ഇത് കണ്ടെത്തിയ ഋഷിമാരൊക്കെ ആ സമയങ്ങളിൽ ജപിച്ചവരാണ്. അവരെ സ്മരിച്ചാൽ ഓടിയെത്തണമെങ്കിൽ ഋഷിസ്മരണ ഇല്ലാതെ മന്ത്രങ്ങൾക്ക് പ്രസക്തിയില്ല. നാളെ രാവിലെ എഴുന്നേറ്റിരുന്ന് ഓം നിർമ്മലാനന്ദ പരിപൂരണായ പരബ്രഹ്മണേ നമാന്ന് പോലും കണ്ടുപിടിച്ച മന്ത്രമല്ല അതിമ ശിങ്കിടികൾ എഴുതി വെച്ചൊരു സാധനയാകുന്നുള്ളൂ, അത് ഋഷിയില്ല. മറ്റന്നാ രാവിലെ രാമകൃഷ്ണൻ ഞാനുമായിട്ട് നല്ല ബന്ധമാണ്, ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കുറെ കാലം കപ്പയും ഒക്കെ തിന്നു, ഞങ്ങൾ ഒന്നിച്ച് കുറെ കാലം നടന്നു, ഇവിടെ കുറച്ച് നാളിരുന്നു, അതുകൊണ്ട് നിങ്ങളോടൊക്കെ പറഞ്ഞു സ്വാമി എന്ന് പറഞ്ഞാല് സാക്ഷാൽ ശിവന്റെ അവതാരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് രാമകൃഷ്ണൻ ഒരു മന്ത്രം ഉണ്ടാക്കി. ആ മന്ത്രത്തിനൊന്നും ശക്തി ഉണ്ടാവില്ല, മനസ്സിലാവുമെന്നറിയില്ല. ആ മന്ത്രമൊക്കെ ജപിച്ച് ജീവിതം കളയാവുന്നേ ഉള്ളൂ. ഒരുപാട് ഹിരണ്യകശിപുള്ള കാലമാകലി കാലം. മന്ത്രം കണ്ടെത്തുന്ന ഋഷിയാണ്. മന്ത്രം എന്ന് പറയുന്ന സാധനം കണ്ടെത്തണമെങ്കിൽ ഭാഗ്യം വേണം. അനന്യലബ്ധമായ സൗഭാഗ്യാതിരേകം വരുമ്പോൾ മാനവ മനസ്സ് ജഗദീശ്വര ഉത്സംഗത്തിലേക്ക് ഉയരുന്നൊരു അനുഗ്രഹീത നിമിഷത്തിലാണ് മന്ത്രദർശനം തന്നെ സാധിക്കുന്നത്. അത് ദർശിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ ശബ്ദമായിട്ടല്ല ദർശിക്കുന്നത്. മന്ത്രം, തന്ത്രം, യന്ത്രം മൂന്നെണ്ണമാണ്. അതുകൊണ്ട് അത് ദർശിക്കുന്നത് രൂപമായിട്ടാണ്. ആ രൂപത്തിന്റെ വ്യാഖ്യാനമാണ് മന്ത്രം. ഗണിതശാസ്ത്രം നന്നായി പഠിച്ചു വരുത്തന് ഒരു കത്തെഴുതുമ്പോൾ x²/a²+y²/b²=1 എന്ന് വരുന്ന ഒരു ഇക്വേഷൻ എഴുതി അയച്ചാൽ അവൻ ആ ഇക്വേഷനല്ല വായിക്കുന്നത്, നിങ്ങൾ വായിക്കുമ്പോൾ എന്തോ പ്രാന്ത് എഴുതി അയച്ചു എന്നാണ്. അവനത് വായിക്കുമ്പോൾ ഒരു എലിപ്സിന്റെ ആകൃതിയും അതിന്റെ അസിംപ്റ്റോട്ട്സും അതിന്റെ കേന്ദ്രവും എല്ലാം അവന് ആ ഇക്വേഷനിൽ നോക്കിയാൽ ഒറ്റയടിക്ക് മനസ്സിലാവുമെന്നറിയില്ല. സച്ചിൻ ടെണ്ടുൽക്കർ ബാറ്റ് ചെയ്യുമ്പോൾ എറിഞ്ഞൊരു പന്ത് ബാറ്റിൽ കൊണ്ടിട്ട് തെറിച്ച് സിക്സറായി ചെന്ന് വീഴുമ്പോൾ ബാറ്റും ബോളും തമ്മിലുള്ള ആംഗിളിനെ വെച്ചുകൊണ്ട് അത് 45 ഡിഗ്രി ആണെങ്കിൽ മാക്സിമം റേഞ്ച് ഉണ്ടാവുമെന്ന്. അപ്പോൾ ഇതറിയിക്കാൻ ഈ ബോളിന്റെ ഇക്വേഷൻ y²=4ax എന്നൊരു ഇക്വേഷനിലാക്കി അയച്ചാൽ അവിടെ ഇരിക്കുന്നവൻ അറിയാം എവിടെ നിന്നാണ് അടിച്ചത്, ഏത് സ്ഥലത്തേക്കാണ് സിക്സർ ആയത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും, മനസ്സിലാവുമെന്നറിയില്ല. ഇതുപോലെ ഈ പ്രപഞ്ച നിർദ്ധാരണത്തിന്റെ ഒരുപാട് സൂത്രവാക്യങ്ങളുണ്ട്. ആ സൂത്രവാക്യങ്ങൾ കണ്ണുള്ളവൻ കാണും, കണ്ണുള്ളവൻ മാത്രമേ അത് വായിക്കുകയും പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്യാവൂ. സർവാണി സദ്യയിൽ വിളമ്പാൻ പറ്റാത്ത സാധനങ്ങൾ ആരെങ്കിലും സ്നേഹം കൊണ്ടോ കാരുണ്യം കൊണ്ടോ വിളമ്പിയാൽ മുമ്പ് കഴിച്ചു ശീലിച്ച നാവിന് അയ്യേ ഇത് വല്ലാതിരിക്കുന്നു എന്ന് പറയാൻ തോന്നുന്നത് സാധനത്തിന്റെ വൈകല്യം കൊണ്ടല്ല, നാവിന്റെ ശീലം കൊണ്ടാണ്, മനസ്സിലായി എന്ന് വിചാരിക്കാം. അതുകൊണ്ട് മന്ത്രങ്ങളെയും മന്ത്രാഗമങ്ങളെയും ഒക്കെ പഠിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം, അതിൽ വിശ്വസിക്കണം എന്നല്ല ഞാൻ പറഞ്ഞു, ശ്രദ്ധിച്ചിരിക്കണമെന്നാണ് പദം. ഞാൻ പഠിപ്പിക്കുന്ന ഒന്നും വിശ്വസിച്ചിട്ട് പോയി ചെയ്യരുത്, അറിഞ്ഞു മാത്രമേ ചെയ്യാവൂ. ഞാൻ തുടക്കത്തിലേ അത് പറഞ്ഞു, ഈശ്വരൻ ഉൾപ്പെടെ അറിവാകുന്നവൻ മാത്രമേ അത് കൊണ്ടുനടക്കാവൂ. വിശ്വാസമായി ഈശ്വരനെ കൊണ്ടുനടന്നാൽ ഒരുപാട് ലോകർ കളിപ്പിക്കപ്പെടും. എനിക്ക് ഈശ്വരൻ വിശ്വാസമല്ല, അറിവാണ്, എന്റെ ഒരു അറിവാണ് ഈശ്വരൻ, യാതൊരു സംശയവുമില്ല. ആ അറിവ് ഞാൻ തന്നെയുമാണ്, നിങ്ങളുമാണ്, അല്ലാതെ എങ്ങോ കിടക്കുന്ന ഒരു ഈശ്വരനെ പറ്റി കൂടെ വിശ്വസിച്ചു വിശ്വസിച്ചില്ല അതുകൊണ്ട് ഒരു കിടിപിടിയും വരാൻ പോകുന്നില്ല. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഈശ്വരന് നഷ്ടമൊന്നും വരില്ല. ഇനി വിശ്വസിക്കാത്തതുകൊണ്ട് നിങ്ങളെയൊക്കെ അങ്ങ് ഉപദ്രവിക്കാൻ ഇറങ്ങിത്തിരിക്കുകയോ വിശ്വസിച്ചതുകൊണ്ട് കുറെ കോരി വാരിത്തരുകയോ ചെയ്യാൻ ഇയാള് ഗുണ്ടയും മന്ത്രിയൊന്നുമല്ല, മനസ്സിലായതെന്നറിയില്ല. അവരെയൊക്കെയാണ് നിങ്ങൾ വിശ്വസിക്കുകയും അവിശ്വസിക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. ഈശ്വരന്റെ കാര്യത്തിൽ വിശ്വാസം വേണ്ട, അവിശ്വാസവും വേണ്ട, അറിയണം. അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ വഴിക്ക് പോകാതിരിക്കണം. സിമ്പിളാണെന്ന് തോന്നി ഞാൻ പറഞ്ഞത്. അത് രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റിരുന്ന് കൃത്യമായി ജപിക്കുക. ആദ്യം കുറെ കാലം ജപിക്കുമ്പോൾ ഈ അർത്ഥം മുഴുവൻ കിട്ടില്ല. ആദ്യം ഉറക്കെ ജപിച്ചാൽ മതി. കാരണം വെച്ചാൽ കാതുകൾ കേൾക്കണം. പിന്നെ പതുക്കെ ജപിക്കുന്ന സമയത്ത് അതിന്റെ ആ മന്ത്രത്തിന്റെ ശക്തി കൊണ്ട് നിങ്ങളുടെ സൂക്ഷ്മ ശരീരത്തിനാകെ ഒരു സ്പന്ദനം ഉണ്ടാക്കാൻ കഴിയുന്ന അവസ്ഥ എത്തിയാൽ ഉറക്കെ ജപിക്കണ്ട. അതുവരെ ഉറക്കെ തന്നെ ജപിക്കണം.
3: ശബ്ദവും നമ്മുടെ രൂപം പിന്നെ കൽപ്പിക്കുന്നില്ലേ, അത് രണ്ടും ഒന്നിച്ചു പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്.
2: അതിന് കാരണം ഏതെങ്കിലും ഒന്ന് മതി. ഒന്നുകിൽ രൂപത്തിൽ അർച്ചിക്കുക, ഇല്ലെങ്കിൽ ശബ്ദത്തിൽ. ശബ്ദബ്രഹ്മത്തിലായാൽ കൂടുതൽ നല്ലതായി. കാരണം രൂപബ്രഹ്മത്തെക്കാൾ സൂക്ഷ്മമായത് ശബ്ദബ്രഹ്മമാണ്. കാരണം ശബ്ദബ്രഹ്മം ആകാശധാതുവിന്റേതാണ്, രൂപബ്രഹ്മം അഗ്നിധാതുവിന്റേതാണ്.
3: മാത്രമല്ല രൂപത്തിനുള്ള
2: അത് ചില സമയത്ത് ശബ്ദത്തിനും വന്നേക്കാം, സൂക്ഷ്മമാകും തോറും വന്നേക്കാം, ചിലപ്പം വരണമെന്നില്ല. എങ്കിലും കമ്പാരിറ്റീവിലി മെച്ചം ഇതാണ്. അപ്പൊ അത് നിത്യവും കൃത്യമായി ജപിക്കാൻ ഒരാൾക്ക് കഴിയുമെങ്കിൽ അതിന് പ്രയോജനമുണ്ട്. അത് ഈ പറഞ്ഞതെല്ലാം ആദ്യം അർത്ഥഭാവനയില്ലാതെ ജപിച്ചാലും പ്രയോജനം കിട്ടും. പക്ഷെ ആ പ്രയോജനം കുറവായിരിക്കും. മരുന്ന് ഇന്നതാണെന്ന് ഇന്നതിനുള്ളതാണെന്ന് അറിയാതെ കഴിച്ചാലും മരുന്നിന്റെ പ്രഭാവത്തിന് കുറവ് വരില്ല. അറിഞ്ഞു കഴിക്കുന്നവന് പ്രഭാവം കൂടും, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് മന്ത്രങ്ങൾക്ക് അർത്ഥം അറിഞ്ഞുകൊള്ളണം എന്നൊരു നിർബന്ധമൊന്നുമില്ല.
3: പൊതുവെയുള്ള ഭാവം മാത്രം
2: മതി. അതെ, അതിന്റെ പൊതുവെയുള്ള ഭാവം കരുതി ജപിച്ചു തുടങ്ങിയാൽ കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അർത്ഥം തോന്നും. മന്ത്രത്തിന്റെ ശക്തി അതാണ്. മന്ത്രം കുറെ കാലം ജപിക്കുമ്പോൾ ഈ പറഞ്ഞ അർത്ഥങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെ തോന്നുന്നത് കൊണ്ടാണ് ഇത് അതിന്റെ അർത്ഥമായിരിക്കുന്നത്. സമഷ്ടിപൂർവകങ്ങളായ അർത്ഥങ്ങൾ ഒരാൾ വ്യാഖ്യാനിച്ചു തന്നില്ലെങ്കിലും നമുക്ക് കിട്ടും. ആ കിട്ടുന്ന മുഹൂർത്തമാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തം. മന്ത്രങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. മന്ത്ര ഉപാസനയിൽ ഏറ്റവും കൂടുതൽ അറിവ് ഉണർന്നു വരുന്നത് മന്ത്ര ഉപാസനയിലൂടെയാണ്. അപ്പോ വിദ്യ മുഴുവൻ കരഗതമാകുന്നത് തപസ്സിലൂടെയാണ്. തപസ്സുകൊണ്ടല്ലാതെ വിദ്യ കരഗതമാവില്ല, ശരിയാവണം. അപ്പൊ അതുകൊണ്ട് ഉപാസിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രയോജനം കിട്ടും, സംശയിക്കുകയൊന്നും വേണ്ട. പക്ഷേ ഉപാസിക്കാൻ പോകുന്ന സമയത്ത് അർത്ഥം അറിയാമെങ്കിൽ നന്നാണ്. അറിയില്ലെങ്കിലും കുറെ ജപിച്ചു കഴിയുമ്പോൾ ജിജ്ഞാസ വരികയും അർത്ഥം തേടുകയും അർത്ഥം അറിയുകയും ചെയ്യും, ചെയ്യാതിരിക്കില്ല. അപ്പോഴ് ശരിയായി അന്നേരം തോന്നുകയും ചെയ്യും. ഇതാണ് അതിന്റെ വഴി. ഇത് പക്ഷെ നിത്യം ഉപാസിക്കാം,
3: നിത്യം പൂജയിക്കും
2: ചെയ്യാം. എണ്ണാനിരുന്നാൽ എണ്ണം പിടിക്കുകയല്ലാതെ ഏകാഗ്രത ഉണ്ടാവില്ല. അതെ, അങ്ങനെ ഉള്ള സാധനമൊക്കെ നല്ലതാണ്. ഒരെണ്ണം കയ്യിലുണ്ടെങ്കിൽ കടയിലാണ് നിങ്ങളിരിക്കുന്നതെങ്കിൽ കൂടുതൽ നല്ലതാണ്. നിങ്ങള് പയ്യന്നൂര് വല്ല തുണിക്കടയോ നല്ല വളക്കടയോ വല്ലതും ആണെങ്കിൽ അതുപോലൊരു സാധനം മേടിച്ച് ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്നെ പോലുള്ള ആളുകൾ അവിടെ വരുന്ന സമയത്ത് എന്നെക്കാൾ കൂടുതൽ സമയം കച്ചവടവും ജപവും കൂടെ നടത്തുന്നവനാണ് എന്ന് കാണുമ്പോൾ ബഹുമാനം കിട്ടാനത് നല്ലതാണ്. എന്നെ പോലുള്ളവരല്ല വരുന്നത്, ഈ ഇവരെ പോലെയൊക്കെയുള്ള ആളുകളാണ് വരുന്നതെങ്കിൽ വേറൊരു മെച്ചമുണ്ട്. ജപിക്കുന്നയാളായതുകൊണ്ട് കളിപ്പിക്കുകയില്ല എന്ന് വിചാരിച്ച് നിങ്ങളുടെ കളിപ്പിക്കാവുന്ന സാധനം വിൽക്കാനും നല്ലതാണ്. ഞാൻ ഇത്രയും പറഞ്ഞാൽ മതി. അത് കയ്യിലുള്ളവന്മാരെയൊക്കെ സൂക്ഷിക്കുക എന്നാണ് എനിക്ക് സിമ്പിളായി പറയാൻ. അതൊക്കെ അതെല്ലാം കാരണം അതിനെപ്പറ്റി അഭിപ്രായം ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചിട്ട് ഒരുപാട് അല്ല. അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ട് ഈ പേരെടുത്തുമല്ലോ പറഞ്ഞാൽ ഞാൻ ഈ നാട്ടുകാരനല്ലാതാവും. പേരെടുക്കാതെ പറഞ്ഞാൽ ഞാനുള്ള സത്യമൊക്കെ പറയാം. പേര് പറയുമ്പോൾ എന്റെ വാക്കിനെല്ലാം വിദ്വേഷമുണ്ടാവും. മനസ്സിലായതെന്നറിയില്ല ഞാൻ എന്ത് പറഞ്ഞാലും. പേരില്ലാതെ സാമാന്യമായി പറയുന്നതിലൊന്നും എനിക്ക് ആരോടും വിദ്വേഷം ഉണ്ടായിട്ട് പറയല്ല. അതുകൊണ്ട് ഒരു ചോദ്യവും പിന്നിലൊരു പേര് ചേർത്ത് എന്നോട് ചോദിക്കുന്നത് എനിക്ക് താല്പര്യമില്ലാത്ത വിഷയമാണ്. എന്തുകൊണ്ടെന്നാൽ അത് വിദ്വേഷജനകമാണ്. ശരിയല്ലേ ഞാൻ പറഞ്ഞു? ആ അതുകൊണ്ട് അത് വിട്ടേക്ക. ബാക്കിയുള്ളതൊക്കെ സാമാന്യമായി ഞാൻ പറഞ്ഞുതരാം. അതാണ് ഏറ്റവും എളുപ്പം. സാമാന്യമായി ഇതാണ് നിയമം. ശങ്കരാചാര്യ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മാല എണ്ണുന്നവൻ എണ്ണത്തിൽ ഏകാഗ്രമാവുമോ ജപത്തിൽ ഏകാഗ്രമാവുമോ? കാരണം ഇതിങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുമ്പോ മേരു വന്നില്ലല്ലോ വന്നില്ലല്ലോ ഇനി എത്രയും കൂടെ ജപിച്ചാൽ വരും.
6: ഇത്ര ജപിക്കണം
2: അക്ഷരലക്ഷം ഏത് മന്ത്രം ജപിച്ചാലും സിദ്ധി വരും. ഏത് മന്ത്രം എടുത്താൽ അഞ്ചക്ഷരമുള്ള മന്ത്രം 500,000 തവണ ജപിക്കുക, 12 അക്ഷരമുള്ളൊരു മന്ത്രം 1,200,000 തവണ ജപിക്കുക. അധികമായാൽ നല്ലത്. അമൃത് കൂടിപ്പോയതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പ്രമാണം, വിഷമാകും എന്നുള്ളത് തെറ്റായ ധാരണ. ഇത് ഷഡക്ഷരമായി ജപിക്കണം, ഓം ചേർക്കണം. സംഹിതാ മന്ത്രങ്ങളിലെല്ലാം ഓം വേണം, നിർബന്ധമാണ്. സംഹിതയിലല്ലെങ്കിൽ ഓം വേണമെന്നില്ല. രാമേ രമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ എന്ന് രാമമന്ത്രത്തെ പറ്റി പറയും. അപ്പോ ഹരേ രാമ ഹരേ രാമ എന്നുള്ളതിനെയാണ് താരകമന്ത്രമെന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുന്നത്. അത് ജപിച്ചാൽ അന്ധകരണ ശുദ്ധി വരും, സാക്ഷാത്കാരം കിട്ടില്ല. വൈദിക മന്ത്രമല്ല രാമമന്ത്രത്തിന്, വൈദിക പ്രീതിയില്ല. അതുകൊണ്ട് അത് വൈദികമല്ല, വൈദികമാണ്. അത് ആ ഒരു ജപം ഒരു പ്രാവശ്യം ജപിച്ചു കഴിഞ്ഞ് അതിന്റെ അർത്ഥഭാവനം ചെയ്യാൻ എത്ര നേരം എടുക്കുമോ അത്രയും. അഥവാ മന്ത്രം കൊണ്ട് നിങ്ങളെ താഴെ മുതൽ മുകൾ വരെ ആപ്ലാവിതം ചെയ്തിറക്കാൻ എത്ര സമയം വരുമോ അത്ര വരെ. മന്ത്രം ശരീരമായി

പറ്റി ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. പക്ഷെ വൈദികമല്ല, അത് അവൈദികമാണ്, ശ്രുത്യർത്ഥമല്ല, ശ്രുതിയിലുള്ളതല്ല. ശ്രുതിയിൽ രാമനില്ല, ശ്രുതിയിൽ ശൈവമായ ഈ മന്ത്രം മാത്രമേ ഉള്ളൂ. ഞാൻ സംഹിത വെച്ചാണ് ഇത് തുടങ്ങിയത്. ഞങ്ങൾക്ക് പ്രമാണം ശ്രുതിയാണ്. കലിസന്ദരണോപനിഷത്തിലുണ്ട്, പക്ഷെ കലിസന്ദരണോപനിഷത്തൊന്നും ശ്രുതിയുടെ ഭാഗമായി എണ്ണിപ്പോരുന്നില്ല. വേണ്ട, അപ്പൊ മന്ത്രം മാറി. ഒരക്ഷരം നമ്മളുടെ വകയായിട്ട് ചേർത്താൽ മന്ത്രം മാറി. അതൊക്കെ ഒരുമാതിരി നിലയിരുന്നേ. അങ്ങനെ വരുമ്പോ അത് വൈദിക മന്ത്രമായി. അതില് വൈദിക മന്ത്രത്തിന്റെ മറ്റേ രീതിയായി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഓം ഭവായ നമ, ഓം മയസ്കരായ നമ, അങ്ങനെ ജപിക്കരുതെന്നാണ് ഞങ്ങൾ പറയുക. പഞ്ചാക്ഷരമായിട്ട് ജപിക്കുന്നെങ്കിൽ, ഷഡക്ഷരമായിട്ട് ജപിക്കുന്നെങ്കിൽ ഓം നമ ശിവായ മതി. അത് അതിന് അക്ഷരങ്ങൾ ചേർക്കുമ്പോൾ അതിന് വിധിയുണ്ട്. ഓം ഹ്രീം നമ ശിവായ എന്ന് ചേർക്കുമ്പോൾ ഹ്രീം എന്ന അക്ഷരത്തിന്റെ ചേരുവ കൊണ്ട് അത് ഏത് ഋഷി കണ്ടുപിടിച്ചു എന്നൊക്കെ നോക്കണം. ഇപ്പൊ വന്ന കുഴപ്പമില്ലാണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരാൾ ഒന്ന് ജപിച്ചു കഴിയുമ്പോൾ അതിലൊരു അക്ഷരം കൂടെ വെറുതെ ചേർക്കുന്ന സമ്പ്രദായവും വന്നിട്ടുണ്ട്. വൈദിക സത്യയിൽ ഹ്രീം അവിടെ ചേർന്നിട്ടില്ല. ഇപ്പൊ ഉദാഹരണത്തിന് നവാക്ഷരത്തിലാണെങ്കിൽ മന്ത്രകൽപ്പനയിലുണ്ട് ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായ വിച്ചൈ, ഇത്രയേ ഉള്ളൂ. വിച്ചൈ നമയായതുകൊണ്ട് പിന്നെ നമയില്ല. നവാക്ഷരം വിച്ചൈ വരെയുള്ളൂ. ഓം ചേർത്ത് ജപിക്കരുതെന്ന് ചില പണ്ഡിതന്മാര് സ്ത്രീകളെ വിലക്കിയിട്ടുണ്ട്. പക്ഷെ സ്ത്രീകളെ സമ്മതിച്ചിടത്തോളം ഓം ചേർത്ത് ജപിക്കുന്നതിന് കുഴപ്പമില്ല. ബ്രഹ്മവാദിനികളാണെങ്കിൽ ആണെങ്കിൽ, അല്ലെങ്കിൽ പുരുഷന്മാരെ സംബന്ധിച്ച് ഇത് ബാധകമാണ്. സ്ത്രീകൾക്ക് മാത്രമല്ല, അവിടെ സ്ത്രീ ശബ്ദം കൊണ്ട് പ്രകൃതി എന്നേ അർത്ഥമുള്ളൂ, പുരുഷ ശബ്ദം കൊണ്ട് പുലിശയനാഥ് എന്നേ അർത്ഥമുള്ളൂ. അല്ലാതെ മുഖത്ത് മീശയുള്ളവനെല്ലാം പുരുഷനെന്നോ അല്ല പുല്ലിംഗവാചിയായോ ഉപയോഗിച്ചിരിക്കുന്നതല്ല. വൈദിക സംസ്കൃതിയിലെ എല്ലാ പുരുഷ ശബ്ദത്തിനും പുലിശയനാഥ് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അതായത് ജാഗ്രത് സ്വപ്ന സുഷുപ്തികളിലാണ് താൻ കഴിയുന്നതെന്ന് യാതൊരുവൻ അറിയുന്നുവോ അവൻ പുരുഷൻ, അതറിയാതിരിക്കുന്നവൻ സ്ത്രീ. എന്റെ ജാഗ്രത്തും എന്റെ സ്വപ്നവും എന്റെ സുഷുപ്തിയുമായ തലങ്ങളിൽ വിചരണം ചെയ്യുന്നവനാണ് ഞാനെന്നും ഈ മൂന്ന് കുലങ്ങളിലാണ് ഞാനിപ്പോൾ കഴിയുന്നതെന്നും യഥാർത്ഥത്തിലുള്ള എന്റെ വീട് ഈ കുലങ്ങളല്ലെന്നും എന്റെ തിരിച്ചുവരവില്ലാത്ത വീട് അത് തുരീയം പദമാണെന്നും യാതൊരുവൻ അറിയുന്നു അവൻ പുരുഷൻ, അതറിയാത്തവൻ എന്തു വേഷം കെട്ടിയാലും സ്ത്രീ എന്ന് പറഞ്ഞാൽ, കുറച്ചുകൂടെ നല്ലതായി പറഞ്ഞാൽ, പൌരാണികൾ വൈറ്റാട്ടിയിൽ നിന്നോ മുണ്ട് മാറ്റിയോ അല്ല സ്ത്രീയെയും പുരുഷനെയും തിരിച്ചറിഞ്ഞത്. എങ്ങനെ പറയുന്ന അതിന്റെ തമാശ നന്നായി ഉൾക്കൊള്ളാവുന്നത്. അത് വെച്ചിട്ടാണ് ഇന്നുള്ളവർ പറയുന്നത്. കാരണം അവർക്കാകെ സ്ത്രീയെയും പുരുഷനെയും തിരിച്ചറിയാവുന്ന ഒരു വഴിയേ ഉള്ളൂ, മുണ്ട് മാറ്റി നോക്കുക. പണ്ട് അങ്ങനെയല്ല ചെയ്ത്. പണ്ട് സ്ത്രീയെയും പുരുഷനെയും കാണുന്നത് യാതൊരുവൻ പ്രകൃതിയിൽ രമിച്ചു നിൽക്കുന്നുവോ, യാതൊരുവൻ പ്രകൃതി രൂപമായി നിലകൊള്ളുന്നുവോ അവൻ സ്ത്രീ, രൂപം എന്തായിരുന്നാലും. യാതൊരുവൻ തന്റെ സ്വരൂപത്തെ മനസ്സിലാക്കി അത് തുരീയംപദമാണെന്ന് അറിയുന്നുവോ അവൻ പുരുഷൻ. എന്തുമാത്രം വ്യത്യാസം ഉണ്ടാവും. കൂട്ടായ പ്രാർത്ഥന ഒരു സംഘടിത ശക്തി എന്ന നിലയിൽ നല്ലതാണ്. സമറ്റിക് മതങ്ങൾ ലോകത്തെ എല്ലാ യുദ്ധങ്ങളും നടത്തിയത് കൂട്ടായ ഈശ്വര പ്രാർത്ഥനയിലൂടെയാണ്. അതിനെ അനുകരിച്ച് നിങ്ങൾ തുടങ്ങിയാൽ നാളെ നിങ്ങൾ ഈ ലോകമെല്ലാം വെട്ടിപ്പിടിക്കാൻ പറ്റും. മറിച്ച് ആത്മസാക്ഷാത്കാരമാണ് വേണ്ടതെങ്കിൽ ഏകർഷിയായി സഞ്ചരിച്ചെങ്കിൽ മാത്രമേ എത്തിപ്പെടാൻ പറ്റൂ. കൂട്ടായ എല്ലാ പ്രാർത്ഥനയും പ്രാർത്ഥനാ പരിപാടികളും കൂട്ടായ ഏറ്റുട്ടലിന്റെ ലോകമാണ്. ഈശ്വര വിശ്വാസവും പ്രാർത്ഥനയും വരെ കൂട്ടായിട്ടിരുന്നാകുക, ഹാലേലുയ വെക്കുന്നതിന്റെ ഒച്ചത്തിൽ വിളിച്ചു പോവുക, വഴിയെ നാമം ജപിച്ച് നടന്നു പോവുക, ഇതൊക്കെ ഏകാഗ്രത നഷ്ടപ്പെടും. എനർജി ഉള്ളത് നഷ്ടപ്പെടും. വസ്തുനിഷ്ഠമായി പറഞ്ഞാൽ ഉള്ള എനർജി നഷ്ടപ്പെടും. അതായത് ജൈന സങ്കല്പത്തിലുള്ളവർ ഹിംസ ഒഴിവാക്കാൻ
ശൂലമായി നടക്കുവായിരുന്നു.

0: അവരുടെ ഒരു മാർജനിയും ഇങ്ങനെ തൂക്കാൻ എവിടെയെങ്കിലും ഇരിക്കാൻ അവർ തൂത്തിട്ടേ ഇരിക്കുകയുള്ളൂ, എന്നിട്ട് വാ മൂടിക്കെട്ടിയിരിക്കും. പക്ഷെ ഇന്ന് അവർക്ക് ഒരു ശോഭായാത്രയ്ക്ക് കൊള്ളാമെന്നല്ലാതെ, ഞാൻ പറഞ്ഞ മനസ്സിലാകുമെന്ന് തോന്നുന്നു, ഒരു ശോഭായാത്രയിൽ പൊട്ടായിട്ട് കാണിക്കാൻ കൊള്ളുമെന്നല്ലാതെ, ഇന്ന് ആരെങ്കിലും അങ്ങനെ നടന്നാൽ അവരെ പറ്റി അങ്ങനെ ഒരു തോന്നലുണ്ടാക്കുമെന്നല്ലാതെ, സിൻസിയറാണെന്ന് തോന്നലുണ്ടാക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ മാത്രവുമല്ല, ഇതിൽ ഈ കൂട്ടപ്രാർത്ഥനയ്ക്ക് പോകുന്നവരെല്ലാം തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഈ പ്രാർത്ഥിച്ചതിന്റെ മെച്ചം പലപ്പോഴും കാണാറില്ല എന്ന് ജനങ്ങളിൽ നിന്ന് പരാതി വരാറുണ്ട്. സോഷ്യൽ വർക്കുകൾക്കും ഈ അവസ്ഥയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നാട്ടില് ഒരു ടാപ്പ് പൊട്ടിക്കിടന്നാൽ, വഴിയരിയിൽ ഒരു ടാപ്പ് വീട്ടുമുറ്റത്ത് തന്നെ പൊട്ടിക്കിടന്നാൽ, നാട്ടില് തൊട്ട അയൽപക്കത്തൊരു കുഞ്ഞിന് കഞ്ഞി കുടിക്കാൻ വകയില്ലെങ്കിൽ, നാട്ടില് അടുത്ത വീട്ടിൽ നിന്ന് ഒരു വേലക്കാരൻ നമ്മുടെ വീട്ടിൽ വൈകുവോളം പണിയെടുത്തു കഴിഞ്ഞാൽ കൂലി കൊടുക്കാൻ നേരത്ത് ഇല്ലാത്ത മേനിയൊക്കെ ഫോട്ടോ എടുക്കാനും സ്ഥാനമാനങ്ങൾ കിട്ടാനും വരുന്ന സ്ഥലങ്ങളിൽ ഒന്നിച്ചുള്ള സങ്കീർത്തനങ്ങൾ, ഒന്നിച്ചുള്ള സോഷ്യൽ വർക്ക്, ഇതൊക്കെ വരുമ്പോൾ കിടന്ന് മനുഷ്യർ കാണിക്കാറുണ്ട്. ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ഭേദം അത്രയെങ്കിലും ആയല്ലോ എന്ന സമാധാനമില്ലെന്നില്ല, പക്ഷെ സാക്ഷാത്കാരത്തിലേക്ക് അവ നയിക്കില്ലെന്ന് മാത്രം. നാട്ടിൽ ചെയ്തില്ലെങ്കിലും ഇവൻ ഇത്രയെങ്കിലും ചെയ്തല്ലോ. അത്രയും
1: ഓം നമശിവായ. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
2: Tan Purushanangal Purushanana, Pasuvanangal Pasuvana, Sriyanangal Sriyana, Itharathal, Purva Srishtiye, Smarichukondu Veendum Janmam. സുഷുത്തിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരുന്ന പുനർജന്മം, പക്ഷെ പൂർവ്വസൃഷ്ടിയെ അനുഭവിച്ചുകൊണ്ടുള്ള പുനർജന്മം, സാധാരണ മരണം അങ്ങനെയല്ല, അവിടെ പൂർവ്വസൃഷ്ടിയെ അനുഭവിക്കാതെയുള്ള, സ്മരിക്കാതെയുള്ള ജന്മമാണ്. അതിന് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, സുഷുത്തിയും മരണം തന്നെ ഒരു സംശയം. സുഷുത്തിയിൽ ഈ ശരീരത്തോടുള്ള എല്ലാ ബന്ധവും വിട്ടു. മരണം എന്ന് പറയുന്നത് എന്താണ്? ഈ ശരീരത്തോടുള്ള ബന്ധം വിടുന്നു, അല്ല വേറെ തമ്മിൽ. സുഷുതി എന്ന ബന്ധം സുഷുതിയിലാരോ ബന്ധത്തെ സൂക്ഷിക്കുന്നുണ്ട്, പക്ഷേ വീണ്ടും ഈ ബന്ധം ഉണ്ടാകും. കല്പം അന്തത്തിൽ എല്ലാം വിലയിച്ചു, എല്ലാം അവസാനിച്ചു, പക്ഷെ അടുത്ത കല്പത്തിൽ വീണ്ടും ഈ ബന്ധം ഉണ്ടാകും. അപ്പോ ഇതാരോ ഉണ്ടാക്കുന്ന ജീവൻ തന്നെ, ഇതൊക്കെ ഉണ്ടാക്കാൻ ജീവൻ എവിടെ നിന്ന് അറിവുണ്ടായി? പൂർവജന് കല്പത്തിലെ അറിവ്. ആ അറിവുകൊണ്ട് പുതിയ ശരീരത്തിലേക്ക് അവൻ താതാന്മ്യം പ്രാപിക്കുന്നു. അത് തന്നെ ജാഗ്രതയിലേക്ക് വരുമ്പോൾ അവനും എന്ത് ചെയ്യുന്നു? ആ പൂർവ്വ ശരീരത്തെ വിട്ട് സൃഷ്ടിയിലേക്ക് പോയിരുന്നെങ്കിലും വീണ്ടും ജാഗ്രതയിലേക്ക് വന്നു, വീണ്ടും ഒരു ശരീരത്തെ സ്വീകരിക്കുന്നു. അവിടെ കല്പത്തിന് ശേഷം സ്വീകരിക്കുന്നത് വേറെ ശരീരമാണല്ലോ, സുഹൃത്തിക്ക് ശേഷം സ്വീകരിക്കുന്നത് അതേ ശരീരമാണല്ലോ എന്ന് സംശയിക്കരുത്. സുഹൃത്തിക്ക് മുമ്പ് ഉണ്ടായിരുന്ന ശരീരമല്ല സുഹൃത്തിക്ക് ശേഷം സ്വീകരിക്കുന്നു. ശരീരം മാറുന്നു, ശരീരം പ്രദക്ഷിണം പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രദക്ഷിണം പരിണമിക്കുന്നതിന് ഒരു ക്ഷണത്തിന് അടുത്ത ക്ഷണം നിൽക്കാൻ പറ്റത്തില്ല. ആ പരിണാമത്തിന്റെ വേഗതയും സഹജമായ ഭാവം കൊണ്ട് പരിണാമ ഭേദത്തെ നമുക്കറിയാൻ പറ്റില്ല. ഇന്നലത്തെ ഞാൻ അല്ല ഇന്നെന്നറിയാൻ പറ്റുന്നില്ല, മറിച്ച് ഇന്നലത്തെ ഞാൻ തന്നെയാണെന്ന് എന്ന് ശരീരാഭിമാനത്തോടുകൂടി അതിനെ തന്നെ അറിയുന്നു. വാസ്തവം അതല്ല, ഇന്നലത്തെ ഞാനല്ല, ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ എങ്ങനെയായിരുന്നു അതിനും വൃദ്ധനായി ഉണർന്നു കഴിഞ്ഞു. അങ്ങനെ സംഭവിക്കും, യുവാവായി അല്ലെങ്കിൽ ബാലനായി, ഇതെല്ലാം സംഭവിക്കും. ഇവിടെ രണ്ടും ഒരുപോലെ സ്വബുദ്ധിസ്ഥം എന്നാണ്. ഇതിനെന്താ ബന്ധപ്പെടുത്തുന്നത്? സുഹൃത്തിയിൽ അവിടെ ഏകീഭവിച്ചു, രണ്ടിനെയും ബന്ധപ്പെടുത്താൻ ഒന്നുമില്ലല്ലോ. ഇതെല്ലാം എവിടെ നിന്ന് വന്നു? എങ്ങനെ ബന്ധപ്പെട്ടു? സുഹൃത്തിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരുമ്പോൾ എങ്ങനെ അഹംബോധം വന്നു? എങ്ങനെ ഇതം ബോധം വന്നു? അതിന്റെ സംസ്കാരം ഇവിടെ ഒളിഞ്ഞിരുന്നു. അതിന് പറയുന്നു അജ്ഞാനമെന്ന് നമുക്കറിയാൻ വയ്യ. അജ്ഞാനം എന്ന് പറയുന്നത് അങ്ങനെ ഒരിടത്തോണ്ട് നമുക്കറിയാൻ പറ്റില്ല. എന്തുകൊണ്ട് നമുക്കറിയാൻ വയ്യ? അത് ഈശ്വരന്റെ ദൈവം. സൃഷ്ടിയുടെ രഹസ്യങ്ങൾ ഈശ്വരനെ അറിയാം, ജീവൻ അറിയാം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഈ ദേവതകൾ? ഈ സൃഷ്ടിയിലേക്ക് പ്രവേശിച്ചു, ശരീരങ്ങളിലേക്ക് പ്രവേശിച്ചു, കൽപ്പത്തിൽ നിന്നും അടുത്ത കൽപ്പത്തിലേക്ക് പ്രവേശിക്കുന്നു, സുഷുപ്തിയിൽ നിന്നും അടുത്ത ജാഗ്രതത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലെ ഒരു സൃഷ്ടി അനുഭൂതം പ്രാണധാരണ ആത്മാനമേവ സ്മരന്ത്യാഹ അനേന ജീവന ആത്മനേതി പ്രാണധാരണ കർത്ര ആത്മനേതി വചന സ്വാത്മനോ അംബ്യതിരിക്തേന ചൈതന്യ സ്വരൂപ തയ അവിശിഷ്ടേന ഇത്യദർശയതി. ജന്മം എന്ന് പറയുന്നു പ്രാണധാരണ. എവിടെ സംഭവിക്കുന്ന പ്രാണധാരണ? ഈ ശരീരത്തിൽ. മരണം എന്ന് പറയുന്നത് പ്രാണമോചനം. എവിടെ നിന്ന്? ഈ ശരീരത്തിൽ നിന്ന്. അതാണ് അവിടെ പ്രാണധാരണം എന്ന് പറയുന്നത്. അവിടെ സ്മരിക്കുന്നു, ആഹ അനേന ജീവനത, ഞാൻ ഈ ജീവഭാവത്തിൽ ഈ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. അത് പറയുന്നുണ്ടല്ലോ, ജീവൻ എന്നുള്ള ശബ്ദം പ്രയോഗിച്ചില്ലെങ്കിലും പറയുന്നുണ്ട് ഓരോ ജീവൻ എന്താണ്, ഞാനിതാ ഈ ശരീരത്തിൽ, ഞാനിവിടെ, ഞാൻ ഇതായി തന്നെ ഇരിക്കുന്നു എന്ന് ചിലപ്പോൾ പറയാം, ഞാനിതായി ശരീരമായിരിക്കുന്നു. എന്തായാലും തന്റെ സാന്നിധ്യം ഈ ശരീരത്തിൽ അവൻ അറിയുന്നു. അത് പൂർവ്വകൽപ്പത്തിൽ നിന്ന് ഈ കൽപ്പത്തിൽ വന്നറിയുന്നു, പൂർവ്വ ജാഗ്രതത്തിൽ നിന്ന് ഈ ജാഗ്രതത്തിൽ വന്നറിയുന്നു. പ്രാണധാരണ കടത്ര ആത്മന ഇതി വചന സ്വപ്ന വ്യതിരിക്തേന ശരീര ചൈതന്യ സ്വരൂപത്തെ. ഇത് അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് ചൈതന്യ സ്വരൂപം തന്നെ, സ്വാത്മാവിൽ നിന്ന് അവ്യതിരിക്തമാണ്. പക്ഷെ അവിടെ ഈ അജ്ഞാനം കൊണ്ട് പ്രാണധാരണം കർത്തൃത്വം തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരും. അനുപ്രവിശ്യ തേജോപന്നഭൂതമാത്ര സംസർഗേണ ലബ്ധ വിശേഷ വിജ്ഞാന സതി നാമച രൂപം ച നാമരൂപ വ്യാകരമാണ്. അങ്ങനെ അനുപ്രവേശിച്ചിട്ട് തേജോപന്ന ഭൂതമാത്രങ്ങളുടെ ബന്ധം കൊണ്ട് ഭൂതമാത്ര സംസർഗേണ ലബ്ധ വിശേഷ വിജ്ഞാന, അതാണ് ജീവന്റെ ഈ അവസ്ഥ. ജീവന്റെ അവസ്ഥയുടെ പ്രത്യേകത എന്താണ്? ലബ്ധ വിശേഷ വിജ്ഞാന. ഇവിടെ അവന് വിശേഷ വിജ്ഞാനവും ഞാൻ നീ പ്രപഞ്ചം ബന്ധം മോക്ഷം എല്ലാത്തിനും അറിയുന്നതാണ് വിശേഷ വിജ്ഞാനം. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഭൂതമാത്ര സംസർഗം കൊണ്ട്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഭൂതമാത്രകൾ, പഞ്ചഭൂതമാത്രകൾ, അതിന്റെ സംസർഗം ബുദ്ധിരൂപത്തിലുള്ള സംബന്ധം. ഇവിടെ ബുദ്ധിയുണ്ട്, മനസ്സുണ്ട്, അതുകൊണ്ട് ഇവിടെ ഇതിനെല്ലാം അറിയുന്നു. ഈ ജീവൻ വിശേഷ വിജ്ഞാനമുള്ളവനായിത്തീരുന്നു. സ്വരൂപവിജ്ഞാനം നശിക്കുന്നു. സ്വരൂപവിജ്ഞാനം വിശേഷ വിജ്ഞാനം. ഭൂതസംസർഗം കൊണ്ടുണ്ടാകുന്നതാണ് വിശേഷ വിജ്ഞാനം. സ്വരൂപവിജ്ഞാനം സ്വയം പ്രകാശിക്കുന്നു. അപ്പോൾ ജീവന് വിശേഷ വിജ്ഞാനമുള്ളവനായിത്തീരുന്നു. നാമചരൂപഞ്ച നാമരൂപേ വ്യാകരവാണി വിസ്പഷ്ടം ആകരവാണി അസൗ നാമ അയം ഇതം രൂപ ഇതി വ്യാകുതിയാം. അവൻ നാമരൂപങ്ങളെ ഗ്രഹിക്കുന്നു, ആത്മാവിനെ വിസ്മരിക്കുന്നു. ആ നാമരൂപങ്ങളെ ഗ്രഹിക്കുന്ന രീതിയാണ് ഇവിടെ പറഞ്ഞത്. എങ്ങനെ ഗ്രഹിക്കുന്നു? സൃഷ്ടിയിൽ, സൃഷ്ടിയിലൂടെ കടന്നുപോയി മനസ്സിലാക്കാൻ വേണ്ടി. എന്താണ് സൃഷ്ടി? ആരാണ് സൃഷ്ടിച്ചത്? എങ്ങനെ സൃഷ്ടമായി? സൃഷ്ടിയിലെത്താൻ ആരാണ്? അത് അദ്വൈതത്തിനൊരു പ്രധാന ചോദ്യമാണ്. താൻ ആരാണ്? അത് സൃഷ്ടിയെ വർണ്ണിച്ചുകൊണ്ട് തന്നെ വെളിപ്പെടുത്തുന്നു. സൃഷ്ടിയിൽ നിന്ന് മാറി നിന്നിട്ടല്ല, സൃഷ്ടി കണ്ടുകൊണ്ട് തന്നെ ഗ്രഹിക്കുക ഈ സൃഷ്ടിയിൽ താൻ ആരാണ്, ഈ സൃഷ്ടിയിൽ തന്റെ ഭാഗം എന്താണ്. തന്റെ ഭാഗം ജീവഭാവമാണ്. ആ ജീവഭാവത്തിൽ ഇത് സംഭവിച്ചു, അനുപ്രവേശം സംഭവിച്ചു. അങ്ങനെ അതിലൂടെ അവനെ അദ്വൈതത്തിലെത്തിക്കുന്നു. അനുപ്രവേശത്തിൽ വന്ന ഈ ജീവഭാവം പരമാർത്ഥത്തിൽ അനുപ്രവേശത്തിന് കാരണമായിരിക്കുന്ന ആ സത്വമാണ് എന്നിങ്ങനെ ബോധിപ്പിക്കുന്നു. നിസ്പഷ്ടമാകരവാണി അസോ നാമ അയം ഇതം രൂപ. ഇതെല്ലാം നമ്മുടെ ഈ ജാഗ്രതയിലെ അനുഭവങ്ങളെ കുറിച്ച് പറയുകയാണ്. അപ്പൊ അദ്വൈതത്തെ നേരിട്ട് ബോധിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തെ പൂർണ്ണമായി അവഗണിച്ചിട്ടല്ല, പ്രപഞ്ചത്തെ വിശദീകരിച്ചുകൊണ്ട് പ്രപഞ്ച വിശദീകരണത്തിലൂടെ ബോധിപ്പിക്കുന്നു. പക്ഷെ പ്രപഞ്ചത്തിന്റെ വിശദീകരണം അദ്വൈത ബോധത്തിന് ആവശ്യമുള്ള മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ, അല്ല ചെയ്യുന്നില്ല. പ്രപഞ്ചത്തെ പഠിക്കാൻ വേണ്ടിയിട്ടല്ല, ഭൗതികത്തെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടല്ല. പ്രപഞ്ചത്തെ പോയിന്റ് ആത്മാവിനെ ഗ്രഹിക്കുന്നതിന് പ്രപഞ്ചത്തിന്റെ പഠനം എത്രമാത്രം ആവശ്യമാണോ അത്രമാത്രം ചെയ്യും, അതിൽ കൂടുതൽ. അതുകൊണ്ടാണ് ഈ രീതി പറയുന്നത്. ഇവിടെ ജീവൻ സാധാരണ ജീവഭിന്നമായ സർവ്വവിഷയങ്ങളെയും ഗ്രഹിക്കുന്നു, മനസ്സിലാക്കുന്നു, പഠിക്കുന്നു, മനനം ചെയ്യുന്നു, അതിനെ സംബന്ധിച്ച നിഗമനങ്ങൾ എത്തിച്ചേരുന്നു. അദ്വൈതം ഇവിടെ എന്താ ബോധിപ്പിക്കുന്നത്? ജീവൻ ജീവനെ കുറിച്ച് ചിന്തിക്കുക, ജീവനെ കുറിച്ച് മനനം ചെയ്യുക, ജീവനെ കുറിച്ചുള്ള നിഗമനത്തിൽ എത്തിച്ചേരും. അപ്പൊ ജീവഭാവം എന്ന് പറയുന്നത് സൃഷ്ടിയിലൂടെ സംഭവിച്ചതാണ്. അതുകൊണ്ട് ജീവനെ കുറിച്ചുള്ള മനനത്തിന് സൃഷ്ടിയെക്കുറിച്ചുള്ള മനനം ഒഴിവാക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് സൃഷ്ടിയെ പ്രതിപാദിച്ചുകൊണ്ട് ജീവനെ കുറിച്ച് മനനം ചെയ്യുന്നത്, സൃഷ്ടിയിലൂടെ മനസ്സിലാക്കുക. അല്ലാതെ പ്രപഞ്ചത്തെ പൂർണ്ണമായും നിഷേധിച്ചിട്ട് മാത്രമല്ല ജീവനെ വെളിപ്പെടുത്തുന്ന ശ്രുതി അങ്ങനെ വിശദീകരിച്ചുകൊണ്ട് പറയാം. ജീവേന ആത്മനാനുപ്രവിശ്യ നാമരൂപേ വ്യാകരവാണി, ജീവരൂപത്തിൽ ഇതിൽ പ്രവേശം ചെയ്തു നാമരൂപങ്ങളെ സൃഷ്ടിക്കുന്നു, അതിനുവേണ്ടി അത് ചെയ്തിട്ടുണ്ട്. ഇവിടെ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യം ചോദിക്കാൻ, നനുനയുക്തവിധം അസംസാരണ്യാഹ സർവജ്ഞായ ദേവതായ ബുദ്ധിപൂർവകം അനേക ശതസഹസ്രാനർത്ഥാശ്രയം ദേഹം അനുപ്രവിശ്യ ദുഃഖം അനുഭവിഷ്യാമീതി സങ്കല്പൻ പ്രവേശിച്ച സ്വാതന്ത്ര്യ സതി. ഇതിന്റെയൊക്കെ ആവശ്യം എന്താണ്? ഇതെന്താണ്? അസംസാരിയാണ്, സർവജ്ഞനാണ് ഈ ദേവത. അങ്ങനെ സർവജ്ഞനായിരിക്കുന്ന, നിത്യമുക്തനായിരിക്കുന്ന, അസംസാരിയായിരിക്കുന്ന ഈ ദേവത സ്വയംബോധത്തോടുകൂടി ബുദ്ധിപൂർവകം അനേക ശതസഹസ്ര അനർത്ഥാശ്രയം, ഇവിടുത്തെ അനർത്ഥങ്ങളുടെ എണ്ണം പറഞ്ഞറിയിക്കാൻ വയ്യ, അങ്ങനെ അനേകമായ അനന്തമായ അനേക ശതസഹസ്ര അനർത്ഥം അനർത്ഥങ്ങളുടെ ആശ്രയമായിരിക്കുന്ന ഈ ദേഹം അതിനനുപ്രവേശിച്ച് അതിലേക്ക് പ്രവേശിച്ചു എന്ന് പറയും. ഈ ദേഹം എന്ന് പറയുന്നത് മനുഷ്യന്റെയും പശു പക്ഷ്യാദികളുടെയും എല്ലാം ദേഹത്തിൽ അത് പ്രവേശിച്ചു എന്ന് പറയും. ഇതെന്തിനു വേണ്ടി? ദുഃഖം അനുഭവിക്കാമി എന്നിട്ട് കരുതുന്നു ഞാൻ ദുഃഖത്തെ അനുഭവിക്കുന്നു. നിത്യമുക്തനായിരിക്കുന്നവൻ എന്തിനു ഈ ദേഹത്തിലെല്ലാം അനുപ്രവേശിച്ച് എന്തിനു ഈ ദുഃഖത്തെ അനുഭവിക്കണം? ഇത് സങ്കല്പനം, എങ്ങനെ സങ്കല്പിക്കുക? അനുപ്രവേശം വീണ്ടും ജീവനാത്മന ജീവരൂപത്തിൽ ഈ ശരീരത്തിൽ പ്രവേശിക്കുക, ഇതെല്ലാം എന്തിന്? സ്വാതന്ത്ര്യ സ്ഥിതി അവൻ സർവജ്ഞനാണല്ലോ, സർവശക്തനാണല്ലോ, കേവല നിത്യമുക്തനാണല്ലോ, ചിസ്വരൂപനാണല്ലോ. അങ്ങനെയുള്ള ആ ചിതാത്മാവ് എന്തിന് ഈ കഷ്ടപ്പാട് അനുഭവിക്കുന്നു? എന്തിനീ സംസാരം? സാധന ചോദിക്കുന്ന ചോദ്യമാണ്. ദേവൻ എന്തിനീ നശിച്ചവനെ സൃഷ്ടിച്ചു? എന്തിനിങ്ങനെ സൃഷ്ടിച്ചു? സാധാരണ ചോദിക്കുന്ന അത് തന്നെ ഇവിടെയും ചോദിക്കുന്നു. ഇതിന്റെ ആവശ്യം തോന്നുന്നു ഈ സൃഷ്ടിയുടെ. ഇതെന്തിനും ഇനി മറ്റാരെങ്കിലും സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി സ്വയം സ്വീകരിച്ചിരിക്കുകയാണ്. അനുപ്രവിശ്യ എന്തിനും ഈ കഷ്ടതയിലേക്ക് വന്നു? നിത്യമുക്തനായിരിക്കുന്ന ആത്മാവ് സ്വയം ദുഃഖത്തെ എന്തിനു സ്വീകരിച്ചു? നിത്യമുക്തമായൊരു ചോദ്യമാണ്. പറയുന്നു, നിങ്ങളുടെ ചോദ്യം ശരിയാണ്, സത്യമേവും. കുറച്ചത് ഈ ശരിയുണ്ട്, പൂർണ്ണമായും ശരിയാണ്. നിത്യമുക്തനായ ഈശ്വരൻ ഇതിലേക്ക് വന്നു എന്ന് പറയുന്നതിന് കുറച്ചൊരു കഴമ്പുണ്ട്. നയുക്തം ചെയ്യാൻ യതി സേനൈവ അവകൃത എന്ന രൂപേണ അനുപ്രവിശേയം ദുഃഖ അനുഭവേയം വിധിച്ച സങ്കല്പം. നിങ്ങൾ ഇവിടെ തെറ്റായി ധരിച്ചിരിക്കുന്നു. ഈ സർവജ്ഞനായിരിക്കുന്ന സർവശക്തനായിരിക്കുന്ന ജീവൻ സ്വയം, സർവജ്ഞനും സർവശക്തനുമായിരിക്കുന്ന ആ ഈശ്വരൻ ജീവഭാവത്തിൽ സ്വയം അനുപ്രവേശിച്ചു. ജീവനായി, സർവജ്ഞൻ ജീവനായി, സർവശക്തൻ ജീവനായി. അതിന് സർവജ്ഞ സർവശക്തവും എല്ലാം നഷ്ടപ്പെട്ടു, നിത്യമുക്തത നഷ്ടപ്പെട്ടു എന്നൊന്നും കരുതല്ല. സർവജ്ഞനും സർവശക്തനുമായിരിക്കുന്നവൻ എന്നും അങ്ങനെ തന്നെ ഇരിക്കുന്നു. നിത്യമുക്തനായിരിക്കുന്നവൻ എന്നും നിത്യമുക്തനായി തന്നെ ഇരിക്കുന്നു. അവന് ബന്ധനമില്ല, അവനെങ്ങും പ്രവേശിച്ചിട്ടുമില്ല, അതൊന്നും സംഭവിച്ചിട്ടില്ല. സ്വയനെ അപകൃത്യേണ രൂപേണ, ഈ ഒരു മാറ്റവും വരാത്ത സ്വസ്വരൂപത്തിൽ സ്വത്വം അപരോക്ഷമായി അത് സദാ പ്രവേശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. പിന്നെ ഇതെല്ലാം അനുപ്രവിശേയം. അവനെങ്ങനെ കരുതുന്നില്ല, ഞാനിത് അനുപ്രവേശിക്കുന്നു, ഞാൻ ഈ ദുഃഖത്തെ അനുഭവിക്കുന്നു, അതൊന്നും അവൻ കരുതുന്നില്ല. എന്ന സങ്കല്പവതി, സങ്കല്പിതവതി, അങ്ങനെയുള്ള സങ്കല്പങ്ങളൊന്നും അവിടെ ഇല്ല. പരമാത്മാവ്, നിർഗുണനായ പരമാത്മാവ് എങ്ങനെ സഗുണമായ സൃഷ്ടിക്ക് കാരണക്കാരനായി. ആ ചോദ്യത്തിന് വേറെ രീതി ചോദിക്കുന്നു, പറയുന്നു അങ്ങനെ കാരണക്കാരനായിട്ടില്ല, നിർഗുണം നിർഗുണമായി തന്നെ ഇരിക്കുന്നു, അതിന് സംഭവിച്ചിട്ടില്ല, സംസാരം ആത്മാവിന് സംഭവിച്ചിട്ടില്ല. പിന്നെന്തിനാ സംസാരത്തെ കുറിച്ച് വ്യാകുലപ്പെടുന്നു? അതിന്റെ ആവശ്യമില്ല, വ്യാകുലതയുടെ ആവശ്യമില്ല. അത് ആത്മാവിന് സംഭവിച്ചിട്ടില്ല, അത് അസംസാരിയായി തന്നെ സ്വയം അപകൃതയാണ് രൂപയാണ്, അത് തന്നെ ഇരിക്കുന്നു. പിന്നെ ഇതൊക്കെ സംഭവിച്ചതോ? ഈ സംഭവിച്ചതാ നിത്യമുക്തനായിരിക്കുന്ന ആത്മാവിനല്ല. കഥം തറി പിന്നെങ്ങനെയാണ് ജീവനാത്മനാണ് പ്രവേശിച്ചു വെച്ചത്? ഇവിടെ പ്രത്യേകം പറയുന്നു, പരമാത്മഭാവത്തിലല്ല അനുപ്രവേശം നടത്തിയ, ജീവഭാവത്തിൽ മായ കൊണ്ട് സംഭവിച്ച ഒരു രൂപാന്തരം, അതാണ് അനുപ്രവേശം. അത് അനുപ്രവേശം മായാമയമാണ്, പരമാർത്ഥമല്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ട കാര്യമില്ല. അജ്ഞാനകാര്യമായ ജീവന്റെ അനുപ്രവേശത്തിൽ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. ഇതാണ് അദ്വൈതത്തിന്റെ സവിശേഷം. എന്തെങ്കിലും സംഭവിച്ചു, അഴുക്കു പറ്റി കുളിക്കുക എന്ന് പറയേണ്ടത്, അതാണ് ദ്വൈത സമ്പ്രദായം. നിങ്ങൾ കഴുക്ക് പറ്റിയിരിക്കുന്നു, നിങ്ങൾ കുളിച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അഴുക്ക് ദുർഗന്ധത്തെ ഉണ്ടാക്കും എന്ന് പറയുന്നു. അത് പറയുന്നതനുസരിച്ച് പറ്റും, കുളിച്ചാലേ പറ്റും, കുളിച്ചില്ലെങ്കിൽ അഴുക്ക് ദുർഗന്ധത്തെ ഉണ്ടാക്കും. ഇവിടെ അതല്ല പറയുന്നത്, അഴുക്ക് പറ്റിയിട്ടേ പത്മപത്ര വിവാംഭസ, ആത്മാവിലൊന്നും സംഭവിച്ചിട്ടില്ല. അതാണ് അദ്വൈതം എളുപ്പമായിരിക്കുന്നത്, ഗ്രഹിക്കുന്നവന് തനായാസമായിരിക്കുന്നു. അതുകൊണ്ടാണ് അവിടെ ഒന്നും സംഭവിക്കുന്നില്ല എന്നാണ്. അനായാസവും ലളിതവുമായി കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ കുറച്ച് ആശങ്കകളും ഭയവും എല്ലാം ഉണ്ടാകും, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതിലെന്താ, എന്താ ഇവിടെ ചെയ്യേണ്ടത്? നമ്മൾ ഒരുപാട് അഭ്യാസങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രതീക്ഷത്തോടുകൂടിയാണ് ആശങ്കത്തിൽ വന്നു. ഇവിടെ വന്നിട്ട് ഇവിടെ പറയുന്നു, ഇവിടെ ഒന്നുമില്ല, ഇതിനൊന്നും ഒരു കാര്യമില്ല, ബന്ധമില്ല, മോക്ഷമില്ലെന്ന് പറയും. ആശ്രമത്തിലാണ് പറയും, ഞാൻ പറയുന്നില്ല. ഇന്നൊരാളിനോട് പറഞ്ഞു, ഇങ്ങനെ അദ്വൈതം പഠിച്ചു പോയ ആശ്രമത്തിൽ ആൾക്കാർ കുറയുന്ന, എന്തോ കുറ്റമല്ല. ശങ്കരാചാര്യരുടെ തകരാറാണ്. അനേന ജീവേനാത്മന, അങ്ങനെ പറയുന്ന സത്യം ഇങ്ങനെ വെളിപ്പെടുത്തുന്നു, സത്യത്തെ അനായാസമായി ബോധിപ്പിക്കാൻ പറയും. അത് അതിന് അതൊന്നും ലൗകികമായ ഒന്നുമായിട്ട് ഭൗതികമായ ഒന്നുമായിട്ടും അത് സന്ധി ചെയ്യുന്നില്ല, തത്വത്തെ നേരിട്ട് വെളിപ്പെടുത്തുന്നു. അപ്പൊ അതിനെ വ്യവഹാരമായി നമ്മൾ കൂട്ടിക്കൊഴിക്കരുത്, വ്യവഹാരം അതുമായിട്ട് ബന്ധമുണ്ട്. വ്യവഹാരമാണ് അവന്റെ സ്വഭാവവും രീതി സംസ്കാരവും സാഹചര്യം അനുസരിച്ച് പോകും, അതിന് തത്വവുമായിട്ട് ബന്ധമില്ല. തത്വദൃഷ്ടി അതാണ് ശ്രുതി നമുക്ക് തരുന്നത്. വ്യവഹാരം ജീവിതം അത് അവനവന്റെ സംസ്കാരം അനുസരിച്ച് ചുറ്റുപാടനുസരിച്ച്. അതുകൊണ്ട് അങ്ങനെ ഭയക്കേണ്ട കാര്യം, ഇവിടെ തത്വത്തെ വെളിപ്പെടുത്തും. ഇങ്ങനെയാണ് തത്വം, അനായാസമാണ്, അപരോക്ഷമാണ്, സാക്ഷാത്താണ് എന്ന് പറയുന്നു. അങ്ങനെ ജീവനാത്മനാനുപ്രവിശ്യം. അപ്പോ തത്വത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, എന്തിന് നിർഗുണമായ പരമപവിത്രമായിരുന്ന ഈ ആത്മാവ് ഈ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കി, എന്തിനീ ബന്ധത്തിൽപ്പെട്ടു, എന്തിനീ ഭാവത്തെ പ്രാപിച്ചു? പറയുന്നു അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല, അതിന് സംഭവിച്ചിട്ടില്ല, അവിടെ അത് സംഭവിച്ചിട്ടില്ല. സ്വീന അപകൃത എന്ന രൂപേണ, അപകൃതമായ രൂപത്തിൽ അത് ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കും. പിന്നെ ഇതൊക്കെ സംഭവിച്ചത് അതിനല്ല, ബന്ധമില്ല, മോക്ഷമില്ല. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾ ഓർത്ത് വിലപിക്കേണ്ട കാര്യമില്ല, അതിനെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല, അതിനെക്കുറിച്ച് പരിതപിക്കേണ്ട കാര്യമില്ല. പറയുന്നു അത് ബന്ധത്തിൽ പെട്ടില്ലല്ലോ, പിന്നെ അത് എന്തിനു ബന്ധത്തെ സ്വീകരിച്ചു എന്ന് എന്തിനു ചോദിക്കുന്നു. അതാണ്. എന്തിനത് ബന്ധത്തിൽപ്പെട്ടു എന്നാ ചോദിക്കുന്നത്. ബന്ധത്തിൽപ്പെടാത്തതിനെ കുറിച്ച് അങ്ങനെ ഒരു ചോദ്യം നിലനിൽക്കുന്നില്ല. യതിസ്വനാവൃതേന രൂപേണാനുപ്രവേശ്യം ദുഃഖാനുഭവേയും ഇതിജ സങ്കല്പിതവതി നത്യവും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ കഥം തെറിയാനാണ് ജീവൻ ആത്മനാനുപ്രവേശം. ഇതെല്ലാം ഈ ജീവതലത്തിലാണ്. അപ്പൊ മനസ്സിലാകുന്നല്ലോ, ഇത് ഒന്ന് പരമാർത്ഥ തത്വം, മറ്റൊന്ന് വ്യാവഹാരികമായ കാര്യം. ഇതിന്റെ മധ്യത്തിലാണ് തത്വനില എന്ന് പറയുന്നത്. തത്വനിലയിൽ നിന്നുകൊണ്ട് രണ്ടിനെയും കാണും. പരമാർത്ഥം എന്താണ്, വ്യവഹാരം എന്താണ്, അനുഭവം എന്താണ്, സത്യം എന്താണ്, മിഥ്യ എന്താണ്, തത്വത്തിൽ നിന്നുകൊണ്ട് കാണും. അപ്പൊ സംശയം വരത്തില്ല, വൈരുദ്ധ്യം വരത്തില്ല. ഇതിന്റെ രണ്ടിന്റെ ഏതെങ്കിലും ഒരു തലത്തിൽ നിന്നുകൊണ്ട് കാണാൻ പോയി കഴിഞ്ഞാൽ വൈരുദ്ധ്യം വരും. മിഥ്യയുടെ തലത്തിൽ നിന്നുകൊണ്ട് നോക്കിയാൽ കുഴപ്പമാണ്. സത്യം ഏത് മിഥ്യ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. മിഥ്യയ്ക്ക് നേരെ വിപരീതമായ സത്യം, അവിടെ നിന്നുകൊണ്ട് കാര്യം മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അത് ശരിയാവത്തില്ല. മറിച്ച് തത്വനിലയിൽ നിന്ന് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. തത്വനിലയെന്ന് പറയുന്നത് എന്താണ്? ഇതിനെ സമന്വയിപ്പിക്കുന്നതാണ്. ഈ സത്യം എന്ന് പറയുന്നതിനും മിഥ്യ എന്ന് പറയുന്നതിനെയും സമന്വയിപ്പിക്കുന്നതാണ് തത്വമെന്നല്ല. ബന്ധത്തെയും മോക്ഷത്തെയും മനസ്സിലാക്കി തരുന്നതാണ്. പരമാർത്ഥത്തെയും വ്യവഹാരത്തെയും മനസ്സിലാക്കി തരുന്നതാണ് തത്വമെന്നല്ല. അദ്വൈതം മനസ്സിലാക്കുന്നത് തത്വനിലയിൽ നിന്നുകൊണ്ടായിരുന്നു. അപ്പോ ഈ തരം സംശയങ്ങളും ആശങ്കകള് ഭയം ഇതെല്ലാം അവിടെ ഇല്ലാതാവും. അല്ലെങ്കിൽ എന്താണോ സത്യത്തിൽ നിന്ന് നിങ്ങൾ നോക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ മിഥ്യയുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റത്തില്ല. മിഥ്യയിൽ നിന്ന് നോക്കുമ്പോൾ സത്യം പിടികിട്ടത്തില്ല. ആശയക്കുഴപ്പമാണ്. ഇതെങ്ങനെ ശരിയാകും? അതല്ല, ഇതിനെ രണ്ടിനെയും എന്താണ് സമന്വയിപ്പിക്കുന്നതാണ് തത്വം എന്ന് പറയുന്നത്. ആ തത്വം നിലയിൽ അദ്വൈതത്തിൽ വൈരുദ്ധ്യം ഇല്ലെങ്കിൽ വൈരുദ്ധ്യം ഉണ്ടാകും, ആശയക്കുഴപ്പമുണ്ടാകും. അപ്പോൾ ആ ഭക്ഷ്യകാരൻ അതിനെ വിശദീകരിക്കുമ്പോൾ ആ തത്വത്തിന്റെ നിലയിലാണ്. അവിടെ ക്ലേശങ്ങളില്ല. തത്വം നിലയിൽ നിന്ന് കാണുമ്പോൾ ഇത് അനായാസമാണ് ഈ തത്വത്തെ ഗ്രഹിക്കുന്നത്. ഒരു തരത്തിലുള്ള ആശങ്കയും മനസ്സിൽ വരേണ്ട കാര്യമില്ല. അതുകൊണ്ട് ആ തത്വനിലയുടെ ആണ് തത്വനിഷ്ഠ എന്നെല്ലാം പറയുന്നത്. ശബ്ദത്തിലുള്ള വ്യത്യാസമേ ഉള്ളൂ. ശബ്ദത്തിലാണ് നമ്മൾ വ്യത്യാസത്തെ ഉണ്ടാക്കുന്നത്. നമ്മളൊരു അനേന ജീവൻ ആത്മനാനുപ്രവേശ്യ പറഞ്ഞിട്ട് ജീവഭാവത്തിലാണ് അനുപ്രവേശം, പരമാർത്ഥ ഭാവത്തിലല്ല. അപ്പോൾ അനുപ്രവേശത്തിൽ ഇതെല്ലാം സംഭവിക്കുന്നു, പരമാർത്ഥത്തിൽ അത് സംഭവിച്ചിട്ടില്ല. ജീവോഹി നാമദേവതായ ആഭാസം മാത്രം. ഈ ജീവൻ എന്ന് പറയുന്നത് എന്താണ്? ആ ദേവതയിലെ ഒരു പ്രതീതി, അച്ചുസമുദ്രത്തിലെ ഒരു തരംഗം, അതാണ് ജീവൻ എന്ന് പറയുന്നത്. ആ തരംഗത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അത് ആ സമുദ്രത്തിനെ എങ്ങനെ ബാധിക്കുന്നു? ഒരു തരംഗത്തിൽ ഉത്പത്തി നാശങ്ങൾ ഉണ്ടായതുകൊണ്ട് സമുദ്രത്തിന് ഉത്പത്തി നാശം ഉണ്ടായിരുന്നു. ഈ തരംഗമാണ് ഇവിടെ അസ്വസ്ഥമാകുന്നത്, തരംഗമാണ്, സമുദ്രമല്ല. ആ സമുദ്രത്തിന്റെ ഒരംശം മാത്രമേ ആകുന്നു തരംഗം. ആണ് ജീവനാമ ദേവതയ ആഭാസം മാത്രം, അത് കേവല പ്രതീതി മാത്രം. ജലത്തെ സംബന്ധിച്ചത് പ്രതീതി മാത്രമാണ്. ജലം എന്നുള്ള നിലയ്ക്ക് എന്താണ്? തരംഗവും ജലം തന്നെ. ജലത്തിന് അങ്ങനെ ഒരു പക്ഷഭേദമില്ല. ഞാൻ വേറെ, സമുദ്രത്തിന് അങ്ങനെ വിചാരിക്കുന്നില്ല, ഞാൻ വേറെ, തരംഗം വേറെ, രണ്ടും അതേ ജലം തന്നെ, ഒരേ ജലം തന്നെ. ഇവിടെ എന്താണ്? ഒരേ സംവിത്, ഒരേ സംവിത് സമുദ്രം, അതിലെ ഒരു തരംഗം. അതാണ് ഈ പറയുന്ന ആഭാസം, പ്രതീതി. അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ മൊത്തം സംയത്തിലേക്കും ആരോപിക്കരുത്. അത് സ്വതന്ത്രമായി, നിത്യമുക്തമായി, അപരോക്ഷമായി തന്നെ ഇരിക്കുന്നു. അതുകൊണ്ട് ഈ നേരത്തെ ചോദ്യം എന്താണ്? ബുദ്ധിപൂർവം, മനഃപൂർവം ഇങ്ങനെ ഒരു സംസാരത്തെ സ്വീകരിക്കുക, സ്വീകരിച്ചിട്ട് ദുഃഖത്തെ അനുഭവിക്കുക, പിന്നെ ഇതിൽ നിന്ന് മോചനത്തിന് വേണ്ടി ശ്രമിക്കുക, അങ്ങനെയൊന്നും വാസ്തവത്തിൽ സംഭവിക്കുന്നില്ലെന്നറിയുന്നതാണ് തത്വബോധം. അങ്ങനെ സംശയിക്കാമോ എന്ന് ചിന്തിക്കുമ്പോൾ, അങ്ങനെ സംശയിക്കാൻ പാടില്ലല്ലേ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സ് സംശയത്തിനും ഭ്രമത്തിനും നിൽക്കുന്നു. അതിന്റെ മറുമരുന്നാണ് തത്വബോധം എന്ന് പറയുന്നത്. തത്വബോധത്തിൽ വരുമ്പോൾ ആ സംശയങ്ങളില്ലാതെ പിന്നെ ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ, ആശങ്കകൾ ഒന്നും എല്ലാം ഇല്ലാതാകുന്നു. അത് വിശദീകരിക്കുന്നു. ബുദ്ധ്യാദിഭൂതമാത്ര സംസ്കൃത ജനിത ആദർശൈവ പ്രവിഷ്ട പുരുഷപ്രതിബിംബോ ജലാധിഷിവ ചൂചിയാകുന്നു. ഒരേ കാര്യം തന്നെ പലതരത്തിൽ പല ഭാവത്തിൽ വ്യാഖ്യാനിക്കുന്നു. കാരണം ഭാഷകാരൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ ശ്രോതാവിനെ തത്വനിഷ്ഠനാകും, അവന് ഈ സത്യത്തെയും മിഥ്യയും തിരിച്ചറിയുക. തത്വബോധത്തിൽ നിന്നുകൊണ്ട് സത്യമിഥ്യകളെ സംബന്ധിച്ചുള്ള സംശയത്തിൽ നിന്ന്, വിപരീയത്തിൽ നിന്ന്, അജ്ഞാനത്തിൽ നിന്ന് മോചനം നേടും. അതിന് പറയുകയാണ്, പല പല ദൃഷ്ടാന്തം. വീണ്ടും കണ്ണാടിയുടെ ദൃഷ്ടാന്തം പറയുകയാണ്. ബുദ്ധ്യാദിഭൂതമാത്ര സംസർഗ ജനിത, ബുദ്ധ്യാദിഭൂതമാത്ര സംസർഗം കൊണ്ടുണ്ടായ, അതാണ് ബുദ്ധി. ബുദ്ധി എന്ന് പറയുന്നത് ഭൂതമാത്രകളാണ്. പഞ്ചഭൂത തന്മാത്രകൾ കൂടി ചേർന്നാണ് ബുദ്ധി. അതിന്റെ ബന്ധമുണ്ടായി, അതിന്റെ ബന്ധം കൊണ്ടുണ്ടായി. എങ്ങനെ? ആദർശ ഇവ പ്രവിഷ്ട പുരുഷപ്രതിബിംബോ, കണ്ണാടിയിലെ പുരുഷപ്രതിബിംബം പോലെ, കണ്ണാടിയിലെ പുരുഷപ്രതിബിംബം പോലെ. ജലാധിഷുവച സൂര്യാധീന, കണ്ണാടിയുടെ മുമ്പിൽ ചെന്നിരുന്ന പുരുഷൻ കണ്ണാടിയിലെ തന്റെ രൂപത്തെ കണ്ടിട്ട് വിലപിക്കുന്നു. എന്താണ്? കണ്ണാടിയിൽ തന്റെ രൂപത്തിൽ വൈരൂപ്യം കാണുന്നു, താൻ സുന്ദരനാണ്. പക്ഷേ തന്റെ പ്രതിബിംബത്തിൽ വൈരൂപ്യം കാണുന്നത് എന്തുകൊണ്ട്? അത് കണ്ണാടിയുടെ വൈരൂപ്യമാണ്. കണ്ണാടിയിലെ അഴുക്കാണ് തന്റെ മുഖത്ത് കാണുന്നത്, തന്റെ മുഖത്തല്ല. പക്ഷെ അത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ബാലൻ അവിവേകി ആണെങ്കിൽ എന്ത് ചെയ്യും? അതിനോട് താതാന്യപ്പെട്ടിട്ട് പറയും, എന്റെ മുഖത്ത് മുറിവ് പറ്റിയിരിക്കുന്നു, എന്റെ മുഖത്ത് അഴുക്ക് പറ്റിയിരിക്കുന്നു എന്ന് സ്വയം വിലപിക്കുന്നത് പോലെയുള്ള തന്റെ ബന്ധനത്തെ കുറിച്ചുള്ള വിലപ, തന്റെ മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം, അത്രയേ ഉള്ളൂ. അത് അങ്ങനെ അറിയുന്നതാണ് തത്വബോധം എന്നാണ്. എന്നാലും അതെങ്ങനെ ശരിയാവും, അങ്ങനെ അല്ലല്ലോ എന്ന് പറയുന്ന സംശയം. ഇത് രണ്ടും തിരിച്ചറിയും. എന്താണ് തത്വബോധം? എന്താണ് തത്വ നിശ്ചയം? എന്താണ് സംശയം? അത് ഇവിടെ ഭാഷകാരൻ വ്യക്തമാക്കുന്നു. പുരുഷൻ എങ്ങനെ അതിനകത്ത് പ്രവേശിച്ചോ? കണ്ണാടി പ്രവേശിച്ചോ? ഇല്ല, പുരുഷൻ ദൂരെ നിൽക്കുകയാണ്, ബന്ധനത്തിൽ പ്രവേശിച്ചു എന്നല്ലേ പറയുന്നു. പുരുഷൻ കണ്ണാടി പ്രവേശിക്കുന്നില്ല, പുരുഷൻ ദൂരെ നിൽക്കുന്നു. പക്ഷെ അങ്ങനെ ഒന്ന് സംഭവിക്കുന്നു, ഒരു പ്രതീതി അത് സംഭവിക്കുന്നു. ആ പ്രതീതി സംഭവിക്കാതിരുന്നുവെങ്കിൽ നിങ്ങൾ പറയും ഇങ്ങനെ ഒരു ചോദ്യം വരത്തില്ലല്ലോ എന്നോ. അത് സംഭവിച്ചിട്ടില്ലെന്നുള്ളതാണ് പരമാർത്ഥം. തന്റെ മുഖത്ത് അഴുക്ക് പറ്റിയിട്ടില്ലെന്നുള്ളതാണ് പരമാർത്ഥം. അതറിയാൻ എന്താ പ്രയാസം? തന്റെ മുഖത്ത് മുറിവ് പറ്റിയില്ല എന്നുള്ളത് പരമാർത്ഥം തന്നെയാണ്. അങ്ങനെ സംഭവിച്ചിട്ടില്ല. പിന്നെ അത് സംഭവിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുന്നതിന് എന്താ? സംഭവിച്ചിട്ടില്ല. പിന്നെ അത് പ്രതീതമാകുന്നുണ്ടല്ലോ, അത് പ്രതീതി മാത്രമല്ലേ ഉള്ളൂ, സംഭവിച്ചതല്ലോ. തന്നെ അത് ബാധിക്കുന്നില്ലല്ലോ, തന്റെ മുഖത്തഴുക്ക് കാണുന്നില്ല. അപ്പോ അതിനാണ് പ്രതീതി എന്ന് പറയുന്നത്. സംഭവിക്കാതെ അനുഭവപ്പെടുന്നതാണ് പ്രതീതി. സംഭവിക്കാതെ അനുഭവപ്പെടുന്നതാണെന്നുള്ള ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ സംസാരമുണ്ട്, പിന്നെ ബന്ധനമുണ്ട്, പിന്നെ അത് രണ്ടുമില്ല, സംസാരമില്ല, ബന്ധനമില്ല. ആ ബോധ്യം വരണം. ആ ബോധ്യത്തെയാണ് തത്വദൃഷ്ടി എന്ന് പറയുന്നത്. അത് ഭാഷകാരൻ പറയും ജലാധിഷി വസൂര്യാധീന ആരോപിക്കുന്നു. പ്രതീതിയെ ഓട് താതാത്മ്യപ്പെടുന്നു, അതെല്ലാം സംഭവിക്കുന്നു. സ്വതേ വാസ്തവത്തിൽ ശുദ്ധനായിരുന്നിട്ടും അതുകൊണ്ട് അനുപ്രവേശം പോലുള്ള കാര്യങ്ങളെ ശ്രുതി ചർച്ച ചെയ്യുമ്പോൾ തത്വബോധത്തിൽ അത് ഗ്രഹിച്ചില്ലെങ്കിൽ വീണ്ടും മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കേണ്ടി വരും, വീണ്ടും ബന്ധത്തെക്കുറിച്ച് വിലപിക്കേണ്ടി വരും. ശ്രുതിക്ക് ഒരൊറ്റ താല്പര്യമുള്ളൂ, തത്വം എന്താണെന്ന് മനസ്സിലാക്കിത്തരും. അതൊരു ബോധമാണ്, മറിച്ച് അതൊരു സമാധിയല്ല, ഏതെങ്കിലും ഒരു സ്ഥാനത്തെ പ്രാപിക്കുന്നതല്ല. അത് ബുദ്ധിയുടെ വെളിച്ചമാണ്, ബുദ്ധിയുടെ അതിനെ പറയുന്നു. നിർവാണത്തെ പ്രാപിച്ചു, തത്വ സാക്ഷാത്കാരത്തെ പ്രാപിച്ചു. ആ തത്വ സാക്ഷാത്കാരമാണ് നിരന്തരം ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ബോധിപ്പിക്കുന്നത് ഒരേ രീതി, ബോധിക്കേണ്ടതും ഒരേ തത്വം. പക്ഷെ അത് ബോധിക്കുന്നില്ല എന്നുള്ള മാത്രം, ബോധിക്കുന്നില്ല എന്ന് ഭ്രമിക്കുന്നു. ബോധിച്ചിട്ട് ബോധിച്ചോ എന്ന് സംശയിക്കുന്നു. മറ്റെന്തോ ഒക്കെ ബോധിച്ചു എന്ന് കരുതുന്നു. അതാ സംഭവിക്കുന്നു. പിന്നെ അതിന് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, എന്തോ ഒരു ആശയക്കുഴപ്പമൂടെ സംഭവിച്ചിരിക്കും. കാരണം അതാണ് തത്വം എന്ന് നിസ്സംഗം ബോധിപ്പിക്കുന്നതിന് കഴിയുന്നില്ല. അപ്പോൾ എന്തോ ഒരു തകരാറവിടെ ഉണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒരു തകരാറിനെ വീണ്ടും കൽപ്പിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അജ്ഞാനം അല്ലെങ്കിൽ മായ എന്ന് പറയുന്നത്. അതുണ്ടായിട്ടല്ല, അങ്ങനെ ഇതിനെ ഇതിന്റെ പരമാർത്ഥത്തെ ബോധിപ്പിച്ചിട്ടും ആർക്കെങ്കിലും അങ്ങനെ തോന്നുകയാണെങ്കിൽ ഓ എനിക്കിത് ബോധിക്കുന്നില്ല, അവർക്ക് വേണ്ടി മാത്രമാണ് മായ, അത് സർവ്വസാധാരണമല്ല, അവർക്ക് വേണ്ടിയിട്ടാണ് അജ്ഞാനം അല്ലെങ്കിൽ മായ. എന്തുകൊണ്ട്? തത്വത്തിൽ അതില്ല. തത്വത്തിൽ മായ അല്ലെങ്കിൽ അജ്ഞാനം അങ്ങനെ ഒന്നില്ല. അത് ഉണ്ടെന്ന് കരുതുകയാണെങ്കിൽ പറയുന്നു, അചിന്ത്യ അനന്ത ശക്തിമത്യ ദേവതായ ബുദ്ധ്യാദി സംബന്ധ ചൈതന്യാഭാസോ ദേവതാ സ്വരൂപ വിവേക അഗ്രഹണ നിമിത്ത സുഖി ദുഃഖി മൂഢ ഇത്യാദി അനേക വികല്പ പ്രത്യഹേതു ഛായാമാത്രേണ ജീവരൂപേണ അനുപ്രവിഷ്ടത്വ ദേവത നൈഹികൈകീസ്വത സുഖദുഃഖാദിഭി സമ്പദ്യതേ. പരമാർത്ഥം അതാണ്, തത്വമസിയുടെ രഹസ്യം അതാണെന്താണ്? പരമാർത്ഥത്തിൽ സംസാരമില്ല, അനുപ്രവേശമില്ല, പരമാർത്ഥത്തിൽ കേവലമായ സത്ത് മാത്രം. താൻ ആ സത്താണ്, ജീവനല്ല എന്നറിയുക, അതാണ് ശ്രുതി ബോധിപ്പിക്കുന്നത്.
3: ഓം നമഃ ശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ഓർഗ്, ദി നെക്സ്റ്റ് പ്രോഗ്രാം ഇസ് ഹിന്ദി സ്പിരിച്വൽ ഡിസ്കോഴ്സ്. ഇൻ ദിസ് യു ആർ അബൌട്ട് ടു ലിസൺ നായന്മാർ പുരാണം. ദ ടൈറ്റിൽ ഇസ് കാരി നായനാർ പുരാണം, പ്രസന്റഡ് ബൈ ശ്രീ സിംഗപ്പൂർ ശങ്കര നാരായണൻ. താങ്ക് യു. ഓം നമഃ ശിവായ.
4: ഓം നമഃ ശിവായ. ഭക്തോ, അഭി ഹം ഓർ ഏക് മഹാൻ സന്ത് യാ ശിവ ഭക്ത് കി കഹാനി സുനേംഗേ, ജിൻകാ നാം കാരിയാർ ഹെ. തിരുക്കടവൂർ മേ ജന്മേ കാരിയാർ കാ പെരിയ പുരാണം മേ അപ്നാ അലഗ് സ്ഥാൻ ഹെ. അപ്നി വിദ്വത്ത ഓർ കാവ്യ രചനേ കി യോഗ്യത ദ്വാരാ ഉനോനെ ധൻ അർജിത് കിയാ ഓർ ഉസ്സെ ശിവ മന്ദിരോ ഓർ ശിവ ഭക്തോ കി സേവാ കി. കാരിയാർ കോ തമിൽ ഭാഷാ കാ അച്ഛാ ജ്ഞാൻ പ്രാപ്ത ഥാ. ഉനോനെ ലളിത് സുന്ദർ ഓർ സാർത്ഥക് പദോ കി രചന കി ഓർ സങ്കലൻ കാ നാം കാരി കോവൈ രഖാ. वे अपनी काव्यकृति के अंश चेर चोल और पांड्य राजाओं को सुनाते, उनकी प्रशस्ति प्राप्त करते और इस प्रकार जो धनराशि प्राप्त होती उससे वे मंदिर निर्माण करवाने का नेक काम करते थे. संतों की सेवा और दान धर्म द्वारा वे शिव आराधना करते थे. तमिल के संघकाल में से पूर्व ही पानर वीरलियर आदि कवि हुए हैं जिन्होंने राजाओं की प्रशस्ति आदि द्वारा धन अर्जित किया. काव्य के अनेक प्रयोजन हो सकते हैं. सत्ता में स्थित नरेश या नेता की प्रशस्ति गायन द्वारा तत्कालीन लाभ प्राप्त करना उनका एक रूप है. संघकालीन काव्यों में तिरुमुरुगार, तरुपेड़ई और परिपाडल के अतिरिक्त अन्य काव्य प्रायः इसी कोटि के हैं. सातवीं शती में तमिल कविता को अपर तिरुज्ञान संबंधर आदि ने नवीन दिशा दी. मनुष्यों की स्तुति के स्थान पर परमतत्व ईश्वर की स्तुति का विकास हुआ. नरस्तुति को कवि के स्वाभिमान पर कलंक माना गया. आठवीं शताब्दी में सुंदरमूर्ति नायनार ने झूठों की प्रशंसा वर्जित की. मनुष्य का स्वभाव है विविध रूपों में चिंतन करना. कोवई ग्रंथों में मानव को नायक मानकर रचना की गई है. हमारी कथा के नायक कारियार ने माध्यम तो मानव की प्रशस्ति गाने को बनाया पर उससे प्राप्त धन संपदा को श्रेष्ठ धार्मिक कार्यों में व्यय किया. मंदिर निर्माण, संत सेवा आदि में अपनी समस्त अर्जित संपदा लगा देने के लिए प्रिय पुराण में उन्हें 63 श्रेष्ठ भक्तों में स्थान मिला. ओम नमः शिवाय.
5: ओम नमः शिवाय. यू आर लिसनिंग टू शैवम.org रेडियोस 24/7 स्पिरिचुअल चैनल्स फ्रॉम शैवम.org. ओम नमः शिवाय.
3: ओम नमः शिवाय. Dear listeners of Shaivam.org, the next program is Hindi Spiritual Discourse. In this, you are about to listen Nayanmar Puranam. The title is Nindrasir Nedumara Nayanar Puranam, presented by Sri Singapore Shankar Narayanan. Thank you. Om Namah Shivaya.
4: Om Namah Shivaya. भक्तों, अभी हम एक महान महाराज संत या नायनमार की कहानी सुनेंगे जिनका नाम निन्द्रसीर नेडुमारन है। तिरुज्ञान संबंदर के युग अर्थात सातवीं शताब्दी के द्वितीय चरण में तमिलनाडु के पांडे नरेश निन्द्रसीर नेडुमारन थे। उन्हें यह सौभाग्य मिला था कि स्वयं तिरुज्ञान संबंदर ने अपने हाथों से इनके माथे पर भस्म का तिलक लगाया था। इनकी निष्ठावान धर्मपत्नी चोल राज्य कन्या मंगेर करसी थी। मंगेर करसी का शिव में अटूट विश्वास था। उन्हीं के आमंत्रण पर ज्ञान संबंदर पांडिनाडु में आए और शैव धर्म की पुनः प्रतिष्ठा की। नेडुमारन पहले जैन धर्मावलंबी थे पर तिरुज्ञान संबंदर से नयन दीक्षा पाकर शैव बने थे। इसके उपरांत उन्होंने अनेक युद्धों में वीरता का प्रदर्शन किया तथा राजनीतिक वातावरण को स्थिर करने में सफलता प्राप्त की। उत्तर देश के आक्रमणों का भी नेडुमारन ने डटकर मुकाबला किया और सफल रहे। जनता के कल्याण में अपना जीवन लगाने वाले इस नरेश ने धर्म की अपार सेवा की और अंत में ईश्वरीय अनुकंपा प्राप्त की। महेंद्र पल्लव और नरसिंह पल्लव के समकालीन पांडे नेडुमारन ने उल्लिंजम तथा पल्लिल के युद्धों में विजय प्राप्त करके राज्य का विस्तार किया था। इनकी सबसे बड़ी योग्यता जन कल्याण और शैव धर्म का प्रचार करना है। रानी मंगेर करसी अपने पति के धर्म प्रचार कार्यों में विशेष योगदान करती थी। पुराणकार चेक्किलर ने केवल 10 पदों में इनके जीवन और कार्यों का उल्लेख किया है। वास्तव में राजाओं की प्रशस्ति लिखना उनका लक्ष्य नहीं था, वे तो केवल भक्ति और भक्तों का वर्णन कर रहे थे। इसीलिए निन्द्रसीर नेडुमारन को शैव भक्तों में स्थान मिला। ओम नमः शिवाय।
3: ओम नमः शिवाय। Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Shivananda Lahari in Hindi, presented by Mahamandaleshwar Swami Sri Atmananda Giriji Maharaj. Thank you. Om Namah Shivaya.
6: Dhyaye Nityam Mahesam Rajata Giri Nibham चारुचंद्रावतंसं रत्नकल्पोज्ज्वलांगं परसुमृगभरा भीतिहस्तं प्रसन्नं पद्मासीनं समन्तात् स्तुतं अमरगणेर व्याघ्रकृतिं वसानं विश्वाद्यं विश्ववंद्यं निखिलभयहरम् पञ्चवक्त्रं त्रिनेत्रं नारायणं पद्मभवं वसिष्ठं शक्तिं च तत्पुत्रपराशरं च व्यासं सुकं गौडपदं महंतं गोविंदयोगींद्रमथस्य शिष्यं श्रीशंकराचार्यमथस्य पद्म पादंच हस्तामलकंच शिष्यं तंत्रोटकं वार्तिककारमन्यान् अस्मद्गुरुं संततमानतोऽस्मि विशुद्धज्ञानदेहाय त्रिवेदि दिव्यचक्षुषे श्रेयः प्राप्तिनिमित्ताय नमः सोमार्धधारिणे ॐ शान्तिः।

ഹേമാജുമാജവേഭരയജ്ഞശ്രിയം പതരന്മന്ദരക്തകം അശ്ചരിഹേത്താജനസക്കതോ ഘനോ ഹസ്താണാമഹ

ശ്രീന്ദ്രേ അരപരിഗൃഹ്ണാരോചനാദി ശ്രീകാഭിരത്രീണീരയ ചിന്തവാജേ സുലോകസഹസ്രപ്രദ

ശിവോന്നപ്രഭിനാശവാഹ സമോഹേവാഗരാജരോകരീതോ ഇത്രോമാ സമുദ്രജീവർ കുർവീരാ